0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. രണ്ടാം അധ്യായം സൂറ ബഖറ 30 മുതൽ 39 വരെ വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം ശ്രവിച്ചത്. പാരായണം ചെയ്തത് ഹാഫിൽ അബ്ദുറഹ്മാൻ അൽ ഗസ്സി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പേസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2026 മെയ് 6, ഹിജ്റ വർഷം 1447, ദുൽഖഅദ് 18.
3: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുള്ള മൊത്രദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.

മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് അബ്ദുള്ള മുത്രദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.

നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വരുന്ന അബദ്ധങ്ങളും ബോധ്യപ്പെടുത്തുന്ന പാരായണ പഠനം പരിപാടിയിൽ സൂറത്തു ത്വലാഖിലെ 1, 2, 3 വചനങ്ങൾ കേൾക്കാം. ക്ലാസ് എടുക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് സൂറത്തു ത്വലാഖാണ്, അതിലെ നിയമങ്ങൾ നോക്കാം. ഇദാ തല്ലഖ്തുമുൻ നിസാഅ മദ് മുത്തസില് ഫത്വല്ലിഖുഹുന്ന, നൂൻ മുശദ്ദദയാണ്, നന്നായിട്ട് മണിക്കുക. വഹിദ്ദത്തിഹിന്ന അനൂനും, വഹ്സുൽ ഇദ്ദത വത്തഖുല്ലാഹ റബ്ബക്കും ലാ തുഖ്രിജൂഹുന്ന മിം ബുയൂത്തിഹിന്ന. എന്താ നിയമം? ഇഖ്ലാബ്. അപ്പൊ എങ്ങനെ ഓതണം? മിം ബുയൂത്തിഹിന്ന. നൂൻസാക്കിനു ശേഷം യാ എങ്ങനെ ഓതാ? എന്താ നിയമം? പേര് ബിഫാഹിഷത്തിന് ശേഷം മീം ഇദ്ഗാം വാഷ്ഹദു ദവൈ അദ്ലിൻ മിൻകും. അവിടെ ഏതൊക്കെ
3: നിയമങ്ങളാണുള്ളത്?
2: പിന്നെ മിൻകും ഇഖ്ഫാ, രണ്ട് നിയമം. അദ്ലിൻ പിന്നെ മങ്കാന, നൂനസാക്കിന് ശേഷം കാഫ്. മങ്കാന നിയമം ഇഖ്ഫാ. യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ

0: الباقلة.
1: يا مام
0: إدغام
1: بغنا نون ساكنة كريشم يا പിന്നെ യജഅൽ ലഹു രണ്ട് ലാം ഒന്നിച്ചു വരുമ്പോൾ അത് ഒന്നിച്ചു ഓതിയാൽ മതി. നമുക്ക് ഓതി നോക്കാം. ആ അഴുതു.

0: واليوم الآخر.
1: ذلكم يوعظ به من كان يؤمن بالله واليوم الآخر.
0: ومن يتق الله يجعل له مخرجا. ويرزقه من حيث لا يحتسب. ومن يتوكل على الله فهو حسبه.
2: അല്ലാഹി എന്ന് പറയുന്നിടത്തെ അല്ലാഹി അല്ലാഹി അല്ലാഹി വായ നിറച്ച് പറയാം. പറഞ്ഞ ഇത് മാത്രം അല്ലാഹു
3: അല്ലാഹി
2: അല്ലാഹി ഇത് അല്ലാഹ്. അപ്പോ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. അള്ളാഹു എന്ന് പറഞ്ഞ ആ രൂപമൊക്കെ അങ്ങനെ തന്നെ ഉച്ചരിക്കും കേട്ടോ.
0: ഇന്നല്ലാഹ ബാലിഗു അംരി. قَدْ جَعَلَ اللَّهُ لِكُلِّ شَيْءٍ قَدْرًا.
2: അപ്പൊ മൂന്നായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി അടുത്തതിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന പാരായണ പഠനം പരിപാടിയിൽ സൂറത്തു ത്വലാഖിലെ ആദ്യ മൂന്ന് വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
5: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ആദ്യം കേൾക്കുന്നു അൽ മുഅല്ലിം. സൂറത്തുൽ അൻആം ആയത്ത് 123 മുതൽ 127 വരെ. അൽ മുഅല്ലിമിൽ ഖലീഫ അസ്സുനൈജിയുടെ ഖിറാത്താണ് കേൾക്കുന്നത്.

0: മഷാല്ല. പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം, സൂറത്തുൽ അൻആം 123-127 ആയത്തുകളാണ് നമ്മൾ കേട്ടത്. പാരായണം നടത്തിയത് ഖലീഫ സുനൈജി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: أعوذ بالله من الشيطان الرجيم

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം 41 മുതൽ 55 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖതമി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രമുഖ തഫ്സീറായ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറ അന്നഹിൽ 94 മുതൽ 97 വരെയുള്ള വചനങ്ങൾ.
1: വചനം 98. ഫഇദാ ഖറഇത, എന്നാൽ നീ വായിച്ചാൽ, ഓതുന്നതായാൽ, അൽ ഖുർആന, ഖുർആനെ, ഫസ്തഇദ്, നീ ശരണം തേടുക, കാവൽ രക്ഷ തേടുക, ബില്ലാഹി, അല്ലാഹുവിനോട്, അല്ലാഹുവിനെ കൊണ്ട്, മീന ശൈത്വാനി, പിശാചിൽ നിന്ന്, ചെകുത്താനെ പറ്റി, അർ റജീം, ആട്ടപ്പെട്ട, ശപിക്കപ്പെട്ട.
2: فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم.
3: എന്നാൽ നബിയെ, നീ ഖുർആൻ ഓതുന്നതായാൽ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് നീ ശരണം തേടിക്കൊള്ളുക.
1: വചനം 99. ഇന്നഹു, നിശ്ചയമായും അവൻ, ലൈസ ലഹു, അവന് ഇല്ല, സുൽത്താനുൻ, ഒരധികാരവും ശക്തിയും, അലല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ മേൽ, വഅല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ മേൽ, യതവക്കലൂൻ, അവർ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു, ഭരമേൽപ്പിച്ചും വരുന്നു.

0: നിശ്ചയമായും അവൻ അഥവാ പിശാജ് വിശ്വസിക്കുകയും തങ്ങളുടെ റബ്ബിന്റെ മേൽ തന്റെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചു വരികയും ചെയ്യുന്നവരുടെ മേൽ അവനൊരു അധികാരവും ഇല്ല.
1: വചനം 100. ഇന്നമ, നിശ്ചയമായും മാത്രം തന്നെ, സുൽത്താനുഹു, അവന്റെ അധികാരം, ശക്തി, അലല്ലദീന, യാതൊരുവരുടെ മേൽ മാത്രമാകുന്നു, യതവല്ലൗനഹു, അവനെ ബന്ധുവാക്കുന്ന, കാര്യകർത്തൃത്വം ഏൽപ്പിക്കുന്ന, അധികാരിയാക്കുന്ന, വല്ലദീന, യാതൊരുവരുടെയും, ഹും, അവർ, ബിഹി, അവനോട്, അള്ളാഹുവോട്, മുശ്രിക്കൂൻ, ഷിർക്ക് ചെയ്യുന്നവരാണ്, പങ്കുചേർക്കുന്നവരാണ്.
2: إنما سلطانه على الذين يتولونه والذين هم به مشركون.
0: അവന്റെ അധികാരം അവനെ ബന്ധുവാക്കുന്ന അഥവാ കാര്യകർത്താവാക്കുന്നവരുടെയും അവനോട് അഥവാ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നവരായുള്ളവരുടെയും മേൽ മാത്രമാകുന്നു ഉള്ളത്.
3: ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിനെ കുറിച്ച് രക്ഷ തേടിക്കൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും സത്യവിശ്വാസികളോട് പൊതുവെയുള്ള കൽപ്പനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പിശാചിൽ നിന്ന് രക്ഷ തേടുവാൻ കൽപ്പിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ അതിൻ്റെ ആവശ്യം കൂടുതൽ ശക്തമായിരിക്കുമല്ലോ. ഈ കൽപ്പന ഒരു നിർബന്ധ കൽപ്പനയല്ലെന്നും പ്രധാനമായ ഒരു ഉപദേശം എന്ന നിലക്കുള്ള കൽപ്പനയാണെന്നുമാണ് മിക്കവാറും എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ പ്രസ്താവനകളിലേക്ക് ശ്രദ്ധ പതിയാതിരിക്കുക, ആശയങ്ങൾ തെറ്റി മനസ്സിലാക്കുക, വക്രമായ വ്യാഖ്യാനങ്ങൾ മനസ്സിൽ സ്ഥാനം പിടിക്കുക മുതലായ പലതിനും പിശാജ് ദുഷ്പ്രേരണകൾ നൽകിക്കൊണ്ടിരിക്കും. പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടുവാൻ അള്ളാഹുവിനോട് തേടുകയല്ലാതെ നിവൃത്തിയില്ലതാനും. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുവാൻ കൽപ്പിക്കുന്നത്. പാരായണം തുടങ്ങുമ്പോഴാണ് സ്വാഭാവികമായും ഈ രക്ഷതേടലിൻ്റെ ആവശ്യമെന്ന് വ്യക്തമാണ്. ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നതും ഭൂരിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതും അതുതന്നെ. രക്ഷതേടൽ ഇന്നിന്ന വാക്കുകളിൽ തന്നെ ആയിരിക്കണമെന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് കൂടുതൽ സുപരിചിതമായി അറിയപ്പെടുന്ന വാചകം ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നാകുന്നു. ഈ കൽപ്പനയിൽ അള്ളാഹു ഉപയോഗിച്ച വാചകത്തോട് ഏറ്റവും യോജിക്കുന്നതും അതാണല്ലോ. ഈ ശരണം തേടുന്നതിനാണ് സാധാരണ അത്തഅവ്വുദ് ഔ അൽ ഇസ്തിആദ ഔദു ഓതൽ എന്ന് പറയപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദമായ ഒരു വിവരണം സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈമാനും തവക്കലും അഥവാ സത്യവിശ്വാസവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലും ഉള്ളവരെ പിശാചിന് വഴിപിഴപ്പിക്കുവാൻ കഴിയുകയില്ലെന്നും അവിശ്വാസികളും അവനെ ബന്ധുവും മിത്രവും കൈകാര്യകർത്താവുമായി സ്വീകരിക്കുന്ന ആളുകളും മാത്രമായിരിക്കും അവൻ്റെ ഇംഗിതങ്ങൾക്ക് വശംവദരാകുന്നതെന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സംഗതി ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്.
1: വചനം 101. വഇദാ ബദ്ദൽന, നാം പകരമാക്കിയാൽ, മാറ്റം ചെയ്താൽ, ആയത്തൻ, ഒരു ആയത്തിനെ, സൂക്തം, മകാന, സ്ഥാനത്ത്, ആയത്തിൻ, ഒരു ആയത്തിൻ്റെ, വല്ലാഹു, അല്ലാഹുവാകട്ടെ, അഅലമു, ഏറ്റം അറിയുന്നവനാണ്, നല്ലവണ്ണം അറിയുന്നവനാണ്, ബിമ യുനസ്സിലു, അവൻ ഇറക്കുന്നതിനെപ്പറ്റി.

0: ഒരു ആയത്തിൻ്റെ അഥവാ സൂക്തത്തിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു ആയത്ത് അഥവാ സൂക്തം നാം പകരമാക്കിയാൽ അള്ളാഹുവാകട്ടെ അവൻ ഇറക്കുന്നതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനുമാണ്. അവർ പറയും, നിശ്ചയമായും നീയൊരു കെട്ടിച്ചമക്കുന്നവൻ തന്നെയാണ് എന്ന്. പക്ഷേ അതല്ല അവരിൽ അധികം ആളുകൾക്കും അറിഞ്ഞുകൂടാ.
1: വചനം 102. പറയുക, നസ്സലഹു, അതിനെ ഇറക്കിയിരിക്കുന്നു, റൂഹുൽ ഖുദുസി, പരിശുദ്ധാത്മാവ്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്, ബിൽ ഹഖ്, യഥാർത്ഥ പ്രകാരം, മുറപ്രകാരം, ലിയുതബ്ബിത, അത് ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വഹുദൻ, മാർഗദർശനമായും, വബുഷ്റോ, സന്തോഷവാർത്തയായും, ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക്.
2: قل نزله روح القدس من

0: പറയുക, അത് അഥവാ ഖുർആൻ നിന്റെ റബ്ബിങ്കൽ നിന്ന് പരിശുദ്ധാത്മാവ് യഥാർത്ഥ പ്രകാരം ഇറക്കിയിരിക്കുകയാണ്. വിശ്വസിച്ചവർക്ക് വിശ്വാസത്തിൽ അത് സ്ഥൈര്യം നൽകുവാൻ വേണ്ടി മാർഗദർശനവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ടും.
1: ഒരു ഖുർആൻ വചനത്തിലടങ്ങിയ വിധി മറ്റൊരു വചനം മുഖേന നീക്കം ചെയ്യുക, നസ്ഖ് ചെയ്യുക, അഥവാ ഒരു വചനമനുസരിച്ച് നിലവിലുള്ള താൽക്കാലികമായ ഒരു മതവിധിയെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് കൂടുതൽ സ്ഥിരവും പ്രായോഗികവുമായ വേറൊരു വിധി നിർദ്ദേശിച്ചുകൊണ്ടുള്ള വചനം അവതരിക്കുക എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ഇങ്ങനെ പുതിയ വല്ല ആയത്തുകളും അവതരിക്കുമ്പോൾ ഖുർആന്റെ വൈരികൾ ആരോപിക്കാറുള്ള ഒരാരോപണം എടുത്തുകാട്ടിക്കൊണ്ട് അതിന് മറുപടി നൽകുകയാണ് ഈ വചനങ്ങൾ ചെയ്യുന്നത്. ഒരിക്കൽ ഒന്ന് കൽപ്പിക്കുകയും പിന്നീടത് മാറ്റി വേറൊന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ഖുർആൻ മുഹമ്മദ് കെട്ടിയുണ്ടാക്കി അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് വാദിക്കുക മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വരുമായിരുന്നില്ല എന്നിങ്ങനെയാണ് അവരുടെ ആരോപണം. അവതരിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, അവതരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്, സന്ദർഭത്തിനും പരിതസ്ഥിതികൾക്കും അനുയോജ്യമായത് എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അതനുസരിച്ചാണ് എല്ലാം അവൻ അവതരിപ്പിക്കുന്നതും. പക്ഷേ മിക്ക ആളുകളും ഈ വക യാഥാർത്ഥ്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തവരാണ്. എന്നിങ്ങനെ അതിലെ ചില യുക്തിവശങ്ങളെ ആദ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു അവർക്ക് മറുപടി നൽകുന്നു. അതായത്, ഈ ഖുർആൻ ആരും കെട്ടിയുണ്ടാക്കിയതല്ല, അള്ളാഹുവിങ്കിൽ നിന്ന് അവൻ്റെ വിശ്വസ്ത ദൂതനായ പരിശുദ്ധാത്മാവ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയതാണത്. ന്യായയുക്തവും കാര്യസമ്പൂർണവും മാത്രമാണത്. സത്യവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് അതുമൂലം സ്ഥൈര്യവും ദൃഢതയും ലഭിക്കുന്നു. സന്മാർഗവും ദുർമാർഗവും വേർതിരിച്ചു കാട്ടുന്ന മാർഗദർശനവും അതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമാണത് എന്നത്രേ മറുപടിയുടെ ചുരുക്കം. സത്യനിഷേധികൾ ഖുർആനെ കണ്ണടച്ച് നിഷേധിക്കുന്നവരാകൊണ്ട് ഇതൊന്നും അവർ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയില്ലെന്നും, സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ആയത്തും ഓരോ സൂറത്തും അവർക്ക് മാർഗദർശനവും വിശ്വാസദാർഢ്യവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും വ്യക്തമാണല്ലോ. അള്ളാഹു പറയുന്നു, വല്ല സൂറത്തും അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ പറയും, നിങ്ങളിൽ ആർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന്. എന്നാൽ വിശ്വസിച്ചവർക്ക് അത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്, അവർ സന്തോഷം കൊള്ളുകയും ചെയ്യും. എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവരാകട്ടെ, അവർക്കത് മ്ലേച്ഛതയിലൂടെ മ്ലേച്ഛത വർദ്ധിപ്പിക്കുകയും അവർ അവിശ്വാസികളായും കൊണ്ട് മരണമടയുകയും ചെയ്യും. സൂറത്തു തൗബ 124-125. നസ്ഖിൻ്റെ നിർവചനം: ഖുർആനിൽ അതുണ്ടാകുവാനുള്ള സാധ്യത, കാരണം, അതിൻ്റെ യുക്തിവശം, നസ്ഖിനെ നിഷേധിക്കുന്നവരുടെ ന്യായം, അതിനുള്ള മറുപടി, ആദിയായവയെക്കുറിച്ച് സൂറത്ത് അൽബഖറ 106 വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലും മുഖപുരയിലും ആവശ്യമായ വിവരണം കഴിഞ്ഞുപോയിട്ടുള്ളതുകൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമായിരിക്കെ അതിൽ നസ്ഖ് ഉണ്ടായിരിക്കുവാൻ സാധ്യതയേ ഇല്ലെന്ന്

0: കരുതുന്നവർ ഈ രണ്ടു വചനങ്ങൾ ശരിക്കൊന്ന് മനസ്സിരുത്തുകയും തുറന്ന മനസ്സോടെ അല്പമൊന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പക്ഷം ആ വിചാരം തീരെ കഴമ്പില്ലാത്തതാണെന്നും ഈ ന്യായവാദത്തിൻ്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത് മുശരിക്കുകളിൽ നിന്നാണെന്നും അവർക്ക് ബോധ്യപ്പെടുന്നതാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 16 സൂറത്തുൻ നഹ്ൽ 94 മുതൽ 97 വരെയുള്ള
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ചയായും.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ദിവസവും ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് നബീൽ അൽ റിഫാൽ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ജസാകും അല്ലാഹു ഖൈറൻ.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
3: അതായത്
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതായത്
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല, നല്ലൊരു,
3: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് പഠിച്ചു വരുന്നു. 35 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വമാ അവുന്നു മദ്യ മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. നൂനി നിശബ്ദുണ്ട്, മണിക്കണം. വമാ അവുന്നു അസ്സാഅത്തു ഖായിമ മദ്യ മുത്തസിൽ. മദ്യ മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഖായിമത്തൻ വ തൻവീന് ശേഷം വാവ്, ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മണിക്കലോടുകൂടി ശദ് ഉണ്ടാവരുത്. ഖായിമത്തൻ വലഇൻ. ഇനി വലഇൻ റു തൻ നൂർ സാക്കിനയ്ക്ക് ശേഷം റാ, ഇദ്ഗാം ബിലാഗുന്ന. നൂനിനെ റായിലേക്ക് മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. വല ഇറു വല ഇറു, നൂനിനെ കേൾക്കുക തന്നെ ഇല്ല. വല ഇറു. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റുദിത്തു. ഇവിടെ റുദിദുത്തു എന്ന് ഓതുന്ന ആളുകളുണ്ട്. റുദിദുത്തു ശരിക്കും അവിടെ ഇദ്ഗാം ചെയ്യുകയാണ് വേണ്ടത്. റുദിത്തു രണ്ടാമത്തെ ദാൽ അവിടെ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഇദ്ഗാം ചെയ്യാണ്. റുദിത്തു ഇദ്ഗാം ഉത്തജാനിസൈൻ എന്ന് പറയും. സെയിം മഹ്റജ്, ഒരേ മഹ്റജാണ്, എന്നാൽ അതിന് വ്യത്യസ്ത സിഫത്തുകളും വേറെ ലെറ്ററുമാണല്ലോ, വേറെ വേറെ അക്ഷരമാണ്. അതുകൊണ്ട് വല ഇർ റുദിത്തു എന്നാണ് പറയേണ്ടത്, റുദിദുത്തു എന്ന് ഓതരുത്. ഇല റബ്ബി ലഅജിദൻ, നൂനിന് ശദ്ദ് മണിക്കണം. ഖൈറം മിൻഹ, തൻവീനു ശേഷം മീം, ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹ മുൻഖലബ. നൂനു സാക്കിനയ്ക്ക് ശേഷം ഖാഫ്, ഖനമുള്ള, അല്പം ഖനപ്പിച്ച് മണിക്കുകയും വേണം. കാരണം ഖാഫ് ഹുറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതോടൊപ്പം ഗുന്ന വന്നാൽ ആ മണിക്കലും സ്വരഭാരത്തോടുകൂടിയായിരിക്കും. അതുകൊണ്ടാണ് മുൻഖലബ എന്ന് വായിക്കുന്നത്. 37-ാമത്തെ ആയത്തിൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب

رجلا. قال له صاحبه. ഇവിടെ ഹാന്റെ മഖ്റജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. صاحبه صاحبه وهو يحاوره ح وهو يحاوره اكفرت. ഹ ഉള്ളമീറിന് ശേഷം ഹംസ മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറുഹു അകഫർത. അകഫർത ബില്ലദി ഖലഖക. ഖലഖക ഖാഫും കാഫും മാറരുത്. ഖലഖക എന്നോ ഹലഖക എന്നൊന്നും ഓതരുത്. അർത്ഥം മാറും. പൂർണ്ണമായിട്ടും അർത്ഥം മാറുന്ന അവസ്ഥകളുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഖലഖക മിൻ തുറാബ് ഇഖ്ഫാ ബിഗുന്ന. സുക്കൂനുള്ള നൂനിന് ശേഷം ത അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ തുറാബ്. സുമ്മ മീമിന് ശബ്ദ് വന്നു മണിക്കണം. അവിടെ സുമ്മ എന്ന് സ മാറി സീനാവരുത്. സുമ്മ അല്ല സുമ്മ. മിൻ നുത്ഫ. മിൻ നുത്ഫ നൂന് സാക്കിനക്ക് ശേഷം നൂന് ഇദ്ഗാം കാമിൽ പൂർണ്ണമായിട്ടും അവിടെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അതുപോലെ ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അതാണ് മിൻ നുത്ഫ അല്ലെങ്കിൽ നുത്ഫത്താവും അർത്ഥം മാറും. നുത്ഫ അല്ല നുത്ഫ. സുമ്മ സവ്വാക റജുല. ഇവിടെയും സുമ്മ എന്ന് പറയരുത്. സുമ്മ സുമ്മ സവ്വാക റജുല. 38-ാമത്തെ ആയത്തിൽ لكنه الله ربي ولا اشرك بربي احد. ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാകിന്ന എന്നുള്ള പദം. പല ആളുകളും ലാകിന്ന ഹുവല്ലാഹു എന്ന് ഓതാറുണ്ട്. അവിടെ അലിഫിന് മുകളിൽ നിൽക്കുന്ന ആ സുക്കൂൻ, ആ ഒരു സീറോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടി ഓതുമ്പോൾ അതിനെ ഉച്ചരിക്കേണ്ടതില്ല. വഖഫിലാണ്, നിർത്തുമ്പോഴാണ് അതിനെ, ആ അലിഫിനെ ഉച്ചരിക്കേണ്ടത്. ലാകിന്ന നിർത്തുകയാണെങ്കിൽ കൂട്ടി ഓതുമ്പോഴോ ലാകിന്ന ഹുവല്ലാ സൂറത്തുൽ കാഫിറൂനിൽ ചെയ്യുന്നത് പോലെ തന്നെ. വല അന ആബിദും മാ അബദ്തും അതേപോലെ തന്നെയാണ് ഇവിടെയും. നിർത്തുകയാണെങ്കിൽ അലിഫിനെ ഉച്ചരിക്കണം. ലാകിന്ന ഹുവല്ലാഹു റബ്ബി വല ഉശ്രിക്കു മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തുല്യമായിട്ട് നീട്ടണം. ഉശിരിക്കു എന്ന് ഷീനിനെ കൽക്കല ചെയ്യരുത്. ഉശിരിക്കു അല്ല ഉശ്രിക്കു. ഉശ്രിക്കു ബി റബ്ബി അഹദ. മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ് ബി റബ്ബി അഹദ. ഒന്നുകൂടെ നമുക്ക് ഈ ഭാഗങ്ങൾ ഓതാം.

0: സൂറത്തുൽ കഹ്ഫിലെ 36, 37, 38 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ പരമാവധി ഭംഗിയായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ, പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു അക്ഷരത്തെ അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക മാത്രമല്ല, മറിച്ച് അത് അക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് അനുഭവപ്പെടുന്ന അതിൻ്റെ രീതി കൂടി പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ മഖ്റജും അതിൻ്റെ സിഫത്തും കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ തജ്വീദ് പൂർണ്ണമാവുന്നത്, അല്ലെങ്കിൽ തജ്വീദ് യാഥാർത്ഥ്യമാകുന്നത്. ഒരേ അക്ഷരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന രണ്ട് അക്ഷരങ്ങളെ വ്യതിരിക്തമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും ആ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങളെ ആസ്പദമാക്കിയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ഒന്ന്, വിപരീതങ്ങളുള്ള വിശേഷണങ്ങൾ സിഫത്തുകൾ, മറ്റൊന്ന് വിപരീതമില്ലാത്ത വിശേഷണങ്ങൾ സിഫത്തുകൾ. അപ്രകാരം തന്നെ ഒരു അക്ഷരത്തിൻ്റെ കൂടെ സദാസമയത്തും ഏത് സമയത്തുച്ചരിക്കുകയാണെങ്കിലും എല്ലായ്പ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശേഷണങ്ങൾ സിഫത്തുകൾക്കാണ്. സിഫാത്തുൽ ലാസിമ, നിർബന്ധമായി ഉള്ള സിഫത്തുകൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സിഫാത്തു ദാത്തിയ എന്ന് പറയുന്നത്. അതൊരവസ്ഥയിലും ആ സിഫത്തുകൾ വിശേഷണങ്ങൾ ഇല്ലാതെയാവുന്നില്ല. എന്നാൽ സിഫാത്തുൽ ആരിള, അത് ചില സന്ദർഭങ്ങളിൽ ആ അക്ഷരത്തിനോട് ചേരുന്ന വിഷയങ്ങളാണ്, അല്ലെങ്കിൽ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. അപ്പോൾ സിഫാത്തുൽ ദിദ്ദിൽ വിപരീത സിഫത്തുകളുള്ള ആദ്യത്തെ സിഫത്തുകളാണ് സിഫത്തുൽ ജഹർ വ സിഫത്തുൽ ഹംസ്. അൽ ജഹ്റു വൽ ഹംസ്, അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രോതാക്കൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും സംശയമുള്ള ഭാഗം അത് രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് കൂടുതൽ വിശദ പഠനങ്ങൾക്ക് സംശയ നിവാരണത്തിനും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് സിഫത്തുൽ ഹംസ് അതുപോലെ സിഫത്തുൽ ജഹർ എന്ന് പറയുന്നതിന് മുമ്പ്, അറബി അക്ഷരങ്ങൾ 29 അക്ഷരങ്ങളാണുള്ളത്. ആ 29 അക്ഷരങ്ങളെ രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ജഹറുമായും ഹംസുമായി ബന്ധപ്പെട്ട്, ഈ രണ്ട് സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ, ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ഉള്ള അക്ഷരങ്ങളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫ എന്ന് പറയുമ്പോൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് നമ്മളത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ വായയുടെ മുമ്പിൽ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു കാറ്റ് വരുന്നെങ്കിൽ, ചലനം ഉണ്ടാകുന്നെങ്കിൽ അവിടെയാണ് ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഫ്, അഖ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ വ്യത്യാസമാണ്, അപ്പോൾ അഖ് എന്ന് പറയുമ്പോൾ ആ ഖാഫിനെ അടക്കി പിടിച്ചുകൊണ്ട് ശ്വാസം വിടാതെ, അല്ലെങ്കിൽ അതിൻ്റെ മഹ്റജിൽ ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, അഖ് അഖ് എന്നാണ് പറയുന്നത്. എന്നാൽ ഫാനെ പറയുമ്പോൾ അഫ്, അഖ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്നും കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല, എന്നാൽ ഫ പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകുന്നു. അഫ് അഫ് അഫ്. എന്നാൽ ഖാഫ് പറയുമ്പോൾ ആ കാറ്റ് പോകുന്നില്ല, അഖ് അഖ് അഖ്. അപ്പം ഇതാണ് സിഫത്തുൽ ജഹറും ഹംസും തമ്മിലെ വ്യത്യാസം. ഹംസ് ആണ് ഫ, അഫ് കാറ്റിങ്ങനെ പോകും പുറത്തേക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ, എന്നാൽ ഖാഫ് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മഹ്റജ് ഊന്നൽ നൽകിക്കൊണ്ടാണ് ആ സിഫത്തിനെ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ വ്യത്യാസങ്ങൾ അറബി ഭാഷയിലെ ഈ 29 അക്ഷരങ്ങൾ തമ്മിലുണ്ട്. ഇതിൽ 10 അക്ഷരങ്ങൾ ഹംസിൻ്റെ അക്ഷരങ്ങളും മഹ്മൂസ് ആയി എന്ന് പറയും, മഹ്മൂസ് എന്നാൽ ഹംസാക്കപ്പെടുന്ന അക്ഷരങ്ങൾ. 19 അക്ഷരങ്ങൾ ജഹറാക്കുന്ന അക്ഷരങ്ങൾ. എന്താണ് ഇതിൻ്റെ നിർവചനം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും നമുക്ക് ഇൻഷാല്ലാ ഇതിലൂടെ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തത് ജഹർ. അപ്പോൾ ഈ ജഹറും അതുപോലെ ഹംസും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇതിൻ്റെ മാനദണ്ഡം, അക്ഷരങ്ങളുടെ മഹ്റജിൽ ഊന്നൽ നൽകുന്നതും ഊന്നൽ നൽകുന്നതിന് ശക്തിയും കുറവും കുറവില്ലായ്മയും, അഥവാ ചില അക്ഷരങ്ങളെ നമ്മളതിൻ്റെ മഹ്റജിൽ ഒന്ന് ശക്തിയായി ഒന്ന് ഊന്നിക്കൊണ്ട് ഉച്ചരിക്കും, അത്തരം അക്ഷരങ്ങളെയാണ് അക്ഷരങ്ങൾക്കാണ് ജഹർ എന്ന സിഫത്തുള്ളത്. എന്നാൽ ഊന്നൽ കൊടുക്കാതെ ശ്വാസം കാറ്റ് പുറത്തേക്ക് വരുന്ന, സാവകാശം പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണമാണ് ഹംസ്. അപ്പോൾ എന്താണ് അതിൻ്റെ നിർവചനം എന്താണെന്നുള്ളതും അപ്രകാരം തന്നെ അതിൻ്റെ വിശേഷണം എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു അഫ്, ഇതാണ് ഹംസ് എന്നുള്ളത്. അഖ് ഖ്, ആ അക്ഷരത്തെ അതിൻ്റെ മഹ്റജിൽ ഒന്ന് ഊന്നിക്കൊണ്ട് ശ്വാസം വിടാതെ, ശ്വാസം പറയാതെ അത് നമ്മൾ ഉച്ചരിക്കുന്നു. ഈ ഹംസിൻ്റെ അക്ഷരങ്ങൾക്കുള്ളൊരു പ്രത്യേകത, അത് നമ്മുടെ സ്വനപേടകവുമായി അല്ലെങ്കിൽ തൊണ്ടയുമായി അതിന് ബന്ധമുണ്ടാകുന്നില്ല. നേരെ മറിച്ച് നാവിൽ നിന്നോ ചുണ്ടിൽ നിന്നോ അത് ഉച്ചരിക്കുന്നു, സ്വനപേടകത്തിൽ അതിൻ്റെ ചലനമുണ്ടാകുന്നില്ല. എന്നാൽ ജഹർ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വനപേടകത്തിൽ പ്രകമ്പനമുണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ തൊണ്ടയിൽ നമ്മൾ കൈവച്ച് നോക്കിയാൽ തന്നെ, ഈ ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ പ്രകമ്പനം സ്വനപേടകത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ അതുപോലെ ജഹറിൻ്റെ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതുണ്ടാകുന്നുമുണ്ട്. സ്വനപേടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ശബ്ദം പുറപ്പെടുന്ന സ്ഥലമാണത്. ശരി, അപ്പോൾ ജഹർ സിഫത്ത് എന്താണ്, അതുപോലെ തന്നെ ഹംസ് സിഫത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ജഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സാങ്കേതിക അർത്ഥങ്ങളാണ് പറയുന്നത്. ജഹർ ഭാഷാർത്ഥം എഅലാൻ എന്നാണ് അർത്ഥം, അത് ഉച്ചത്തിലാക്കുക, പരസ്യമാക്കുക എന്നർത്ഥം. അതിൻ്റെ സാങ്കേതിക അർത്ഥം തജ്വീദ് ഉലമാക്കൾ പറയുന്നത് പ്രകാരം അതിൻ്റെ അർത്ഥം ഹുവ ഇൻഹിബാസുൻ നഫസ് ഇൻദ നുത്ഖ് ബിൽ ഹർഫി ബിസബബി ഖുവ്വത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. അതായത് ശ്വാസം നഫസ് പിടിച്ചു വെക്കലാണ്, ഇൻഹിബാസുൻ നഫസ്, ശ്വാസത്തെ പിടിച്ചു വെക്കുക, അതിങ്ങനെ ശ്വാസം പോകാതെ അക്ഷരങ്ങൾ ഉച്ചരിക്കുക. കാരണം എന്താണ്? ശ്വാസം പോകാതെ ഇരിക്കാൻ അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് പിന്നെ ഉച്ചരിക്കാനുള്ള കാരണം എന്താണ്? ബി സബബി ഖുവ്വത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്, അതിൻ്റെ അക്ഷരത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ ഊന്നൽ നൽകുന്നു എന്നതാണ് ഇൻഹിബാസു സൗത്തിന് അല്ലെങ്കിൽ ഇൻഹിബാസു നഫസിന് കാരണം. അപ്പോൾ അൽ ജഹ്റു, ജഹർ എന്ന് പറഞ്ഞാൽ ശക്തി, ഖുവ്വത്ത്, സൗത്തുൽ ഹർഫ് ലി ഖുവ്വത്തിൽ ഇഅ്തിമാദി അലൈഹി ഫി മൗദിഇ ഖുറൂജിഹി. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒന്ന് ശക്തി ഉണ്ടാകും, അക്ഷരങ്ങളുടെ ശബ്ദത്തിന് ശക്തി ഉണ്ടാകും, കാരണം അതിൻ്റെ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ. അപ്പോൾ അതിൻ്റെ കാരണത്താൽ അതിന് പിന്നെ സ്വനപേടകം ശബ്ദം അവിടെ എന്ത് ചെയ്യും? പ്രകമ്പനം കൊള്ളുകയും അങ്ങനെ അത് പുറത്തേക്ക് പോകാതെ അവിടെ പിടിച്ചു വെക്കപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ കൂടെ, അക്ഷരങ്ങളുടെ ശബ്ദത്തിൻ്റെ കൂടെ ശ്വാസം പുറത്തേക്ക് അതിൽ അത് സ്മൂത്തായിട്ട് ലോലമായി അത് പോകരുത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ബാക്കിയുള്ള സിഫത്തുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഒന്നുകൂടി വ്യക്തമാവും. കാരണം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ തജ്വീദ് പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മദ്രസയിലോ മറ്റോ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ സിഫാത്തുൽ ഹറൂഫുകളെ പറ്റി, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ, മഖാരിൽ ഹറൂഫിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ച് സിഫാത്തുൽ ഹറൂഫിനെക്കുറിച്ചുള്ള പരാമർശം ഉള്ളതായി പുസ്തകത്തിൽ കണ്ടിട്ടില്ല, അല്ലാഹു അലം. ഏതായിരുന്നാലും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ പല ആളുകൾക്കും ഇത് അപരിചിതമായൊരു വിഷയമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ വിഷയം പഠിക്കുക അല്ലെങ്കിൽ വിഷയത്തെ പറ്റി മനസ്സിലാക്കുക, തജ്വീദ് എന്ന വിഷയം പഠിക്കുന്നതിനേക്കാൾ പ്രധാനം ഇത് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒക്കെയുണ്ട്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ഈ രൂപത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കുക. പിന്നെ സാവകാശം ഇതൊക്കെ മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഏതായിരുന്നാലും അക്ഷരങ്ങളുടെ വ്യക്തമായി തന്നെ നമുക്ക് അതിൻ്റെ സ്ഥാനത്തു നിന്നും കൊണ്ടുവന്ന് ഈ രൂപത്തിലുള്ള വിശേഷണം, ഒരു വിശേഷണമാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞത്, ഇത് ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുക. ഇതിന് ഒരു അക്ഷരത്തിന് ഒരു നാല് സിഫത്തുകളൊക്കെ വരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സിഫത്തുകൾ, ഈ വിശേഷണങ്ങളിൽ തന്നെ ശക്തി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ അക്ഷരങ്ങൾക്ക് ഹറക്കാത്തുകളാണോ ഉള്ളത്, സുക്കൂനാണോ ഉള്ളത്, ഇതൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് ഈ വിശേഷണത്തിൻ്റെ പിന്നെ അപ്ലിക്കേഷൻ, അത് പ്രയോഗതലത്തിൽ ആ അക്ഷരങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നത് പരിഗണിക്കുന്നത്. ഈ അക്ഷരങ്ങൾക്കുള്ള മൊത്തത്തിലുള്ള ആകെയുള്ള വിശേഷണങ്ങളെ എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ്. അതിൽ ചിലപ്പോൾ വിശേഷണം പിന്നെ ശക്തി കുറഞ്ഞതുണ്ടാകും, കൂടിയതുണ്ടാകും, മീഡിയം മധ്യനിലവാരത്തിലുണ്ടാകും, എല്ലാം പരിഗണിച്ചുകൊണ്ട് ആണ് അക്ഷരങ്ങൾക്ക് നമ്മൾ വിശേഷണങ്ങൾ നൽകുന്നത്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തുൽ ജഹർ നമ്മൾ പറഞ്ഞു, അക്ഷരങ്ങളെ ശ്വാസം മുറുക്കിപ്പിടിച്ചുകൊണ്ട് അത് അതിൻ്റെ മഹ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുക. ഈ അക്ഷരങ്ങൾ 19 അക്ഷരങ്ങളാണ്, ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ജഹറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഐൻ, വാ, മീം, വാവ്, സ, നൂൻ, ഖാഫ്, അലിഫ്, റോ, ഹംസ, ഗൈൻ, ബാദ്, ദാൽ, യ, തോ, ലാം, ബ, ജീം, ദാൽ. അപ്പോൾ ഈ 19 അക്ഷരങ്ങളാണ് ജഹറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് മഹ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം എന്നർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിൽ അ, ല, മ, വ, സ, ന, ഖ, റ, അ, അ, ഗ, ബ, ദ,
3: യ തോ ല ബ ജ ദ. ഇനി മഖ്റജാക്കി ഉച്ചരിക്കുകയാണെങ്കിൽ അ അദ് അം ഔ അസ് അൻ അഖ് അ അർ അ അഗ് അദ് അദ് ഐ അത് അൽ അബ് അജ് അദ്. അപ്പോൾ ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം നമ്മൾ പരിശീലിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. തൊണ്ടയിൽ അല്ലെങ്കിൽ സ്വനപേടകത്തിൽ അവിടെ ഒരു ചലനം, പ്രകമ്പനം, ഇളക്കം നടക്കുന്നതായി നമുക്ക് തോന്നും. അപ്രകാരം തന്നെ മഹ്റജ് ഊന്നിക്കൊണ്ടാണ് ഇത് ഉച്ചരിക്കുന്നത്. ഇതാണ് ജഹ്റിനെ പറ്റി പറയാനുള്ളത്. രണ്ടാമത്തേത് ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ വിപരീതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിപരീതമുള്ള സിഫത്തുകൾ. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ്. നേരത്തെ നമ്മൾ ശ്വാസം അടക്കിപ്പിടിച്ച് മഹ്റജ് ഊന്നിക്കൊണ്ടാണ് ജഹ്റ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ നേരെ വിപരീതം, ശ്വാസം വിട്ടുകൊണ്ട് പിന്നെ മഹ്റജിൽ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ 19 ജഹ്റിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ ബാക്കിയുള്ള 10 വിപരീത സിഫത്ത് ആയ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നമ്മൾ നേരത്തെ ജഹ്റിൻ്റെ അർത്ഥം ഇലാൻ എന്ന് പറഞ്ഞതുപോലെ ഭാഷയിൽ ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, അൽ ഖഫ, അതായത് ഗോപ്യമാകുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഖ്റജിൽ ചെറിയ ഊന്നൽ, അതിൻ്റെ ഊന്നൽ നൽകാതെ, വല്ലാതെ ഊന്നൽ നൽകാതെ ചെറിയ രൂപത്തിൽ ആ ഊന്നലിന് ഇഹ്തിമാദിൽ വരുന്ന ദുർബലതയാണ് അക്ഷരങ്ങളുടെ. ശ്വാസം പിടിച്ച് ഉച്ചരിക്കാതെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇപ്പോൾ അതിൽ 10 അക്ഷരങ്ങളാണുള്ളത്. ഫഹസ്സഹു ഷഹ്സുൻ സകത്ത്. 10 അക്ഷരങ്ങളെ അങ്ങനെ ഇമാം ഇബ്നുൽ ജസരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തിമുദ്ദുൽ ജസരിയയിൽ പറയുന്നു, മഹ്മൂസുഹ ഫഹസ്സഹു ഷഹ്സുൻ സകത്ത്. അപ്പോൾ ഈ 10 അക്ഷരങ്ങൾ എഫ് അഹ് അസ് എഫ് അഹ് അഹ് അസ് അക് അത്. അപ്പോൾ ഇത് കാഫൊക്കെ പറയുമ്പോൾ, ത ഒക്കെ പറയുമ്പോൾ അക് അത്. അപ്പോൾ ഈ ഒരു ഹംസ് അതിന് നൽകണം. ജറയാനുൻ നഫ്സ് നഫസ് ഇന്ദ നുത്ഖി ബിൽ ഹർഫി ലിദ്ഉഫിൽ ഇഹ്തിമാദി അലൽ മഖ്റജ്. ഉച്ചരിക്കുമ്പോൾ അക്ഷരങ്ങളെ മഹ്റജിൽ ചെറിയ ഊന്നൽ നൽകിക്കൊണ്ട്, വല്ലാതെ ഊന്നൽ നൽകാതെ സോഫ്റ്റായി നിലക്ക് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ കുറച്ചുകൂടി ശക്തമായ രൂപത്തിൽ സ്ട്രോങ്ങിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അൽ ജഹറിലുള്ളത്. മനസ്സിലായില്ല? 10 അക്ഷരമാണ് എഫ് അഹ് അസ് അഹ് അഷ് അഹ് അസ് അസ് അക്. അപ്പോൾ ഈ രൂപത്തിൽ ഫഹസ്സഹു ഷഖ്സുൻ സകത്ത്. 10 അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യണം, അതിനെ ശരിക്കും ഉച്ചരിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മുസ്തഹബ്ബായ സംഗതിയാണ്, പ്രാവർത്തികമാക്കലാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു സംഗതി പഠിക്കുക എന്നുള്ളത് മറ്റു കാര്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിപരീതം കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങൾ വിശേഷണങ്ങൾ നമ്മൾ വിപരീതങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി നമ്മൾ പഠിച്ച ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് ഹംസ്, അതുപോലെ വിപരീതമായ ജഹർ. ഇത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ അക്ഷരങ്ങൾക്ക് ആ രൂപത്തിൽ തന്നെ വിശേഷണം നൽകി കൊണ്ട് ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാകുമ്പോഴാണ് ഈ വിശേഷണം കൂടുതൽ വരുന്നത്. അക്ഷരങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും പിന്നെ ഈ സിഫത്തുകൾ പ്രാവർത്തികമാക്കണം. അത് മുത്തഹരിക്കായി വരികയാണെങ്കിലും സാക്കിനായി വരികയാണെങ്കിലും അഥവാ ഹർക്കത്തുണ്ടെങ്കിലും ഹർക്കത്തില്ലെങ്കിലും ഈ സിഫാത്തുകൾ വിശേഷണങ്ങൾ ആ അക്ഷരത്തിന് കൊടുക്കേണ്ട സംഗതിയാണ്. പക്ഷേ അത് സുക്കൂനാകുമ്പോൾ കുറച്ച് കൂടുതൽ ശക്തമായി തന്നെ അല്ലെങ്കിൽ വ്യക്തമായി തന്നെ അത് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ മുത്തഹരിക്കായി വരുമ്പോൾ ഹർക്കത്തുണ്ടായി വരുമ്പോൾ അത് കൂടുതൽ അനുഭവപ്പെടുകയില്ല അല്ലെങ്കിൽ കൂടുതൽ അത്ര പിന്നെ ഉണ്ടാവുകയില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇനി ബാക്കി വരുന്ന സിഫത്തുകൾ ഓരോന്നും വിപരീതങ്ങളുള്ളതും അതുപോലെ തന്നെ വിപരീതങ്ങൾ ഇല്ലാത്തതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടും അല്ലാഹു ഖുർആൻ പാരായണം ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുല്ല സമീർ മദീനി.
4: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
5: പീസ് ഖുർആൻ റേഡിയോ ലിനി ഹറമൈൻ ലൈവ്. മക്കയിൽ നിന്നും ഫജർ നമസ്കാരത്തിലെ സൂറ സജദ ഇൻസാൻ, ഷെയ്ഖ് അബ്ദുള്ള അവാദൽ ജുഹനി, അദ്ദേഹത്തിന്റെ ഖിറാത്തും.

0: فسبحوا بحمد ربهم وهم لا يستكبرون.
1: الله أكبر
2: الله أكبر.

മഗ്രിബ്. നമസ്കാരം. മദീനയിൽ നിന്നും സൂറ മുഅ്മിനൂൻ ആയത്ത് 1 മുതൽ 16 വരെ. ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ.

بسم الله الرحمن الرحيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹറമൈൻ ലൈവ്. സൂറ സജദ, സൂറത്തെ ഇൻസാൻ, ഖുർആൻ പാരായണം ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയും, സൂറത്ത് മുഅ്മിനൂൻ ആയത്ത് 1 മുതൽ 16 വരെ ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ ഇവരുടെ ഖിറാത്താണ് ഹറമൈൻ ലൈവിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: عذاب الآخرة أشق ولعذاب الآخرة أشق وما لهم من الله من واق.
1: ജസാക്കും അല്ലാഹു ഖൈറൻ. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റാദ് 19 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്.

0: മാഷാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. 14 അധ്യായം സൂറത്തു ഇബ്രാഹിം, 42 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നൈഫ് അൽ ഫൈസൽ.
1: ആരോഗ്യപാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറ അന്നൂർ 21 മുതൽ അതിൻ്റെ അവസാനം വരെയും തുടർന്ന് സൂറ അഷ്ഷൂറ വരെ. പാരായണം അഷ്ഷേഖ് നബീൽ അർ റിഫായി.

0: മാഷാഅല്ലാ, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നൂറിലെ 21 മുതൽ അതിൻ്റെ അവസാനം വരെയും തുടർന്ന് സൂറ അഷൂറ വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് നബീൽ അർ-റിഫാഈ.
1: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ് പീസ് റേഡിയോ. നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
2: Peace Radio. Tune to reality.
0: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ-റഹ്മാൻ.

اهدنا الصراط المستقيم صراط الذين أنعمت عليهم

ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم

واعلموا أن الله شديد العقاب.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻഫാലിലെ 20 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗരിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കതീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 285-286 ആയത്തും തുടർന്ന് സൂറ സാഫാത്തിലെ 180-182 കൂടിയ വചനങ്ങളുമാണ് നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിൽ സൂറ അഷുറയിലെ 160 മുതൽ 227 വരെയുള്ള വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് റായത് അൽ കുർത്തി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി, തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 90. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറു, കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതിയെപ്പറ്റി, നീതി ചെയ്യുവാൻ, വൽ ഇഹ്സാനി, നന്മ അഥവാ പുണ്യം ചെയ്യുവാനും, വ ഈതായി, കൊടുക്കുവാനും, ദിൽ ഖുർബ, അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക്, വയൻഹ, അവൻ വിരോധിക്കുകയും ചെയ്യുന്നു, അനിൽ ഫഹ്ഷായി, നീചവൃത്തിയെക്കുറിച്ച്, വൽ മുങ്കർ, വെറുക്കപ്പെട്ടതിനെയും ദുരാചാരത്തെയും, വൽ ബാഗി, അതിക്രമത്തെയും, ക്രമം തെറ്റുന്നതിനെ, ധിക്കാരത്തെയും, യഈലുകും, അവൻ നിങ്ങൾക്കു സതുപദേശം നൽകുന്നു, ഉപദേശം നൽകുകയാണ്, ലഅല്ലകും, നിങ്ങളാകുവാൻ, അയക്കും, തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കും, ഓർമ്മ വെക്കും.
3: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി.

0: നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്.
1: എല്ലാ നന്മകളുടെയും തിന്മകളുടെയും നിദാനം അടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമത്രേ ഇത്. ഇബ്നു ജരീർ, തബറാനി, ഹാക്കിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവരും ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അദബിലും ബൈഹക്കി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഷുഅബിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല, ജീവത്തായുള്ളവനാണ്, സർവനേന്താവായുള്ളവനാണ് എന്ന ആയത്താകുന്നു. നന്മയും തിന്മയും ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തുൻ നഹലിലെ ഇന്നല്ലാഹ യഅമറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കൽപ്പിക്കുന്നു എന്ന ഈ ആയത്താകുന്നു. കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആയത്ത് വമൈ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അവൻ പോംവഴി അഥവാ രക്ഷാമാർഗം ഏർപ്പെടുത്തി കൊടുക്കുകയും അവൻ വിചാരിക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. സൂറത്തു ത്വലാഖ് വചനം 2-3 എന്നുള്ള ആയത്താകുന്നു. സുപ്രതീക്ഷ നൽകുന്നതിൽ ഏറ്റവും ശക്തിമത്തായത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. പറയുക, തങ്ങളുടെ സ്വന്തങ്ങളോട് അതിരുകവിഞ്ഞ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയരുത്. നിശ്ചയമായും അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതാണ്. സൂറത്തു സുമർ വചനം 53 എന്ന ആയത്താകുന്നു. ഹാഫിദ് അബൂയ അലിയും മറ്റും ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അറേബ്യയിലെ ഒരു തത്വജ്ഞാനിയായിരുന്ന അക്സമുബിനു സൈഫിയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടിനെ പറ്റി കേട്ടപ്പോൾ നേരിൽ ചെന്ന് വിവരമറിയുവാൻ വേണ്ടി അദ്ദേഹം ആളയച്ചിരുന്നു. അവരിൽ നിന്ന് അദ്ദേഹം ഇന്നല്ലാഹ യഅമറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഈ ആയത്തിനെ പറ്റി അറിയുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്കൃഷ്ട സ്വഭാവങ്ങളെപ്പറ്റി കൽപ്പിക്കുന്നതായും നികൃഷ്ട സ്വഭാവങ്ങളെക്കുറിച്ച് വിരോധിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ തലകളായിരിക്കണം, വാലുകളായി തീരരുത്, അഥവാ മുമ്പന്മാരാവണം, പിമ്പന്മാരാവരുത്. 3 കാര്യങ്ങളാണ് ഈ വചനത്തിൽ അല്ലാഹു കൽപ്പിക്കുന്നത്. ഒന്നാമത്തേത് അൽ അദിൽ അഥവാ നീതി. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈക്കൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷ. അള്ളാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏതു കാര്യത്തിലും സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമർ ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോടും തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ 3 സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും 10 ഇരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി. ബുഖാരി മുസ്ലിം. നീതി പാലനത്തിൽ 1 സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവന് മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കുമാകുന്നുവെന്ന് പറയേണ്ടതില്ല. അതേ ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, നിശ്ചയമായും ശിർക്ക് വമ്പിച്ച അനീതിയാകുന്നു. അധ്യായം 31 വചനം 13. മുഹമ്മദ് ബിൻ ഖുറലി റഹിമഹുല്ലയിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല ഇങ്ങനെ ഉദ്ധരിക്കുന്നു, എന്നെ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല വിളിച്ച് എനിക്ക് നീതിയെക്കുറിച്ച് വിവരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അഹോ, വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവും വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും അതേപ്രകാരം തന്നെ സ്ത്രീകളോടും ആയിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാ നടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേശം നിമിത്തം ഒരാളെയും ഒരൊറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമിയായിത്തീരും. നീതിയുടെ വ്യാപ്തി മേലുദ്ധരിച്ചതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ. രണ്ടാമത്തേത് അൽ എഹ്സാൻ, നന്മ ചെയ്യൽ അഥവാ പുണ്യം ചെയ്യൽ. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയത്രേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇഹ്സാൻ എന്ന വാക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നുവെന്ന പോലെ അവനെ നീ ആരാധിക്കുകയാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട്. മൂന്നാമത്തേത് ഈതാ ഇദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കൽ. ഇത് വാസ്തവത്തിൽ ആദ്യത്തെ രണ്ട് കൽപ്പനകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം നിമിത്തം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ധനം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളുമാണ് വിവക്ഷ. കുടുംബബന്ധം പാലിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത് മുറിക്കുന്നതിനെപ്പറ്റി ആക്ഷേപിക്കുകയും ചെയ്യുന്ന എത്രയോ ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിലവിലുള്ളത് പ്രസ്താവ്യമത്രേ. മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിൽ അള്ളാഹു വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തേത് അൽ ഫഹ്ഷാവ് അഥവാ നീചവൃത്തി. സ്വേച്ഛകൾക്കും വികാരങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് അൽ മുൻകർ, ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം. മതദൃഷ്ട്യ നിഷിദ്ധമായതും ജനമധ്യേ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തന്റേടവുമുള്ള ആളുകൾ വെറുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടുന്നു. മൂന്നാമത്തേത് അൽ ബഗയ് അഥവാ അതിക്രമം. അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയോ ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ നിങ്ങളോട് വിരോധിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടുവാനില്ല. നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്കു തന്നെ അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നു: യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സദുപദേശം നൽകുകയാണ്. ഈ വചനത്തിൽ മൊത്തമായി പ്രസ്താവിക്കപ്പെട്ട കാര്യങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങളിൽ കാണുന്നത്.
2: വചനം 91. വഔഫു, നിറവേറ്റുകയും ചെയ്യുവീൻ, പൂർണ്ണമാക്കുകയും ചെയ്യുവീൻ. ബിഅഹ്ദി, കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. ഇദാ അഹദ്തും, നിങ്ങൾ കരാർ ചെയ്താൽ, ഉടമ്പടി ചെയ്താൽ. വലാ തൻഖുദു, നിങ്ങൾ ഉടക്കുകയും ചെയ്യരുത്, ലംഘിക്കുകയും ചെയ്യരുത്. അൽ അയ്മാൻ, സത്യങ്ങളെ. ബഅദ, ശേഷം, പിന്നീട്. തൗകീദിഹ, അവയെ ബലപ്പെടുത്തിയതിൻ്റെ, ഉറപ്പിച്ചതിൻ്റെ. വഖദ് ജഅൽതും, നിങ്ങൾ ആക്കിയിരിക്കെ. അല്ലാഹ, അല്ലാഹുവിനെ. അലൈക്കും, നിങ്ങളുടെ മേൽ. കഫീല, ജാമ്യക്കാരൻ, ഏറ്റെടുത്തവൻ, ഉത്തരവാദി. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. യഅലമു, അവൻ അറിയും, അറിയുന്നു. മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ.

0: നിങ്ങൾ കരാർ അഥവാ ഉടമ്പടി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വക കരാറിനെ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവീൻ. സത്യവാചകങ്ങളെ ഉറപ്പിച്ചതിനു ശേഷം നിങ്ങൾ അവയെ ലംഘിക്കുകയും അരുത്. നിങ്ങളുടെ മേൽ നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി അഥവാ സാക്ഷിയാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നതാണ്.
1: അഹ്ദില്ല അഥവാ അള്ളാഹുവിന്റെ കരാർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടതെന്താണെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. കൂടുതൽ യോജിപ്പുള്ളതായി തോന്നുന്നതും ഇമാം ഇബ്നു ജരീർ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ സ്വീകരിച്ചിരിക്കുന്നതുമായ അഭിപ്രായമനുസരിച്ച് ഒന്നാമത്തെ വാക്യത്തിൽ മനുഷ്യർ സ്വയം ഏറ്റെടുക്കുന്ന എല്ലാത്തരം കരാറ് ബാധ്യതകളും നിറവേറ്റേണ്ടതാണ് എന്നുള്ള ഒരു പൊതുകൽപ്പനയും, രണ്ടാമത്തെ വാക്യത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ശബ്ദങ്ങളൊന്നും ലംഘിച്ചുകൂടാത്തതാണെന്നുള്ള ഒരു പ്രത്യേക കൽപ്പനയും അടങ്ങിയിരിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും നിറവേറ്റുവാൻ കടമപ്പെട്ടവയാണെങ്കിലും അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുമ്പോൾ ആ കടമ കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നും അതാണ് ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന വാക്ക് സൂചിപ്പിക്കുന്നതെന്നും ഈ അഭിപ്രായക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മനഃപൂർവ്വമല്ലാതെ വന്നുപെടുന്ന സത്യങ്ങൾ പാലിക്കൽ നിർബന്ധമില്ലെന്ന് അദ്ധ്യായം 2 വചനം 225 അദ്ധ്യായം 5 വചനം 92 അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സത്യം ചെയ്ത ശേഷം അതിനേക്കാൾ ഉത്തമമായത് മറ്റൊന്നായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യത്തെ സത്യം ലംഘിക്കുകയും അതിന് കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ഉത്തമമായത് സ്വീകരിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. കുറിപ്പ്: ഹദീസിന്റെ പൂർണ്ണരൂപം അൽ ബഖറയിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടു രൂപവും ഒഴിച്ചുള്ള സത്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വല്ലാഹു ആലം. നിങ്ങൾ സത്യങ്ങളും കരാറുകളും ചെയ്യുന്നതും അവ ലംഘിക്കുന്നതുമൊക്കെ അല്ലാഹു അറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അവൻ്റെ മുമ്പാകെ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് അവസാനത്തെ വാക്യം മുഖേന അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു തുടർന്ന് പറയുന്നു:
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
1: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖതമുൽ ഖുർആൻ.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

تجري من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك

ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: Email hello@peaceradio.com. Phone 9020840840.
3: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം സൂറത്തു ഹാക്കയുടെ 1 മുതൽ 23 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ഹാക്കയുടെ 1 മുതൽ 23 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം 41 മുതൽ 55 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ്

0: നാസർ അൽ ഖതമി.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അംബിയ 83 മുതൽ സൂറത്തു 520 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് നബിൽ അറിഫായി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ നേതൃത്വം നൽകിയത് ഷേഖ് ബന്ദർ ബലീല. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നാസിയാത്തിലെ 34 മുതൽ 46 കൂടിയ വചനങ്ങളും, അടുത്ത റക്അത്തിൽ അബസയിലെ 33 മുതൽ 42 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിന്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിന്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്ടുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം, തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അൽ മുഅല്ലിം പ്രോഗ്രാമിൽ സൂറാൻ ആമിലെ 108 മുതൽ 111 കൂടിയ വചനങ്ങളിലേക്കാണ് പാരായണം ചെയ്യുന്നത് അഷേഖ് ഖലീഫ അത്തുനൈചി.
1: ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم

ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൻആമിലെ 108 മുതൽ 111 കൂടിയ വചനങ്ങൾ കൂടി പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിന്റെ 27-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ നഹൽ, 89-ാമത്തെ വചനം.
2: വചനം 89. വയവുമ ദിവസം, നബഅഥു നാം എഴുന്നേൽപ്പിക്കുന്നു, അയക്കുന്നു നിയോഗിക്കുന്നു, ഫീ കുല്ലി ഉമ്മത്തിൻ എല്ലാ സമുദായത്തിലും, ഷഹീദൻ ഒരു സാക്ഷിയെ, അലൈഹിം അവരുടെ മേൽ, മിൻ അൻഫുസിഹിം അവരുടെ സ്വന്തങ്ങളിൽ നിന്ന്, അവരിൽ നിന്നു തന്നെ, വജിഇന നാം വരുകയും ചെയ്യും, ബിക നിന്നെക്കൊണ്ട്, ഷഹീദൻ സാക്ഷിയായി, അലഹ ഉലായി ഇക്കൂട്ടരുടെ മേൽ, വനസ്സൽന നാം ഇറക്കുകയും ചെയ്തു, അലൈക നിനക്ക്, നിന്റെ മേൽ, അൽ കിതാബ വേദഗ്രന്ഥം, തിബ്യാനൻ വിവരണമായിട്ട്, ലിക്കുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തിനും, വഹുദൻ മാർഗദർശനമായും, വറഹ്മതൻ കാരുണ്യമായും, വബുഷ്റ സന്തോഷവാർത്തയായും, ലിൽ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക്.

0: എല്ലാ സമുദായത്തിൽ നിന്നും അവരിൽ നിന്നു തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. നബിയെ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുന്നതുമാണ്. എല്ലാ കാര്യത്തിനും വിവരണമായിക്കൊണ്ട് നിന്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായിക്കൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു.
1: ഓരോ സമുദായത്തിലെയും നബിമാർ തങ്ങളുടെ പ്രബോധനത്തെ സംബന്ധിച്ച് തങ്ങളുടെ സമുദായം എന്തു നിലപാട് സ്വീകരിച്ചുവെന്ന് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഈ സമുദായത്തിനും സാക്ഷിയായി വരും. ആ സാക്ഷ്യം തങ്ങൾക്കു എതിരാകാതിരിക്കുവാൻ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഈ വിഷയം സൂറത്ത് നിസാ 41 അല്ലാഹു ഉണർത്തിയിട്ടുണ്ട്. അതിലെ വാചകം ഇതാണ്:

0: എല്ലാ സമുദായത്തിൽ നിന്നും നാം ഓരോ സാക്ഷിയെ കൊണ്ടുവരുകയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്ഥിതി? ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നതു നന്നായിരിക്കും. അന്നത്തെ ദിവസം രക്ഷ കിട്ടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യം അനുകൂലമായിരിക്കുവാനുമുള്ള ഏക മാർഗം അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണല്ലോ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഖുർആൻ അവതരിപ്പിച്ച കാര്യവും ഉണർത്തിയിരിക്കുന്നത്. ഖുർആന്റെ സവിശേഷതകളായി ഇവിടെ എടുത്തു കാട്ടിയത് നാലു കാര്യങ്ങളാകുന്നു. ഒന്ന്, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും വിവരണമാണത്. അതായത് നന്മകൾ സമ്പാദിക്കുവാനും തിന്മകളിൽ നിന്ന് ഒഴിവായിരിക്കുവാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ സവിസ്തരം വിവരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സാരം. വേറൊരു സ്ഥലത്ത് അല്ലാഹു പറയുന്നു, മാ ഫർറത്ന ഫിൽ കിതാബി മിൻ ഷൈ, സൂറ അൽ അൻആം. ഈ ഗ്രന്ഥത്തിൽ നാം യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അധ്യായം 6 വചനം 38. 2, വഹുദൻ, മാർഗദർശനവുമാണത്. അതായത് ദുർമാർഗത്തിൽ പതിക്കാതെ സന്മാർഗത്തിൽ ചരിക്കുവാൻ വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണത്. 3, വറഹ്മത്തൻ, കാരുണ്യവുമാണത്. അതെ, മനുഷ്യർ ദുർമാർഗത്തിലകപ്പെട്ടു ശിക്ഷാർഹരായി തീരാതിരിക്കുവാനും അവർക്കു മോക്ഷവും വിജയവും കൈവരുവാനും വേണ്ടി അവരുടെ നേരെയുള്ള കാരുണ്യം നിമിത്തം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനുഗ്രഹമാണത്. ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. അധ്യായം 21 വചനം 107. പക്ഷേ അതിൽ വിശ്വസിക്കുകയും അതിന്റെ മാർഗദർശനം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കു മാത്രമേ അനുഗ്രഹം ആസ്വദിക്കുവാൻ ഭാഗ്യമുണ്ടായിരിക്കുകയുള്ളൂ. അവരത്രേ മുസ്ലിങ്ങൾ. 4, വബുഷ്റാലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷവാർത്തയായിരിക്കുകയില്ല, താക്കീതു മാത്രമായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാകുന്നു. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണ്. തിബിയാനൻ ലികുല്ലി ഷൈഇൻ എന്നു പറഞ്ഞതുകൊണ്ട് മനുഷ്യ സമുദായത്തിൽ കാലാകാലം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളുടെയും വിധി സവിസ്തരം ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഖുർആനിൽ വ്യക്തമായി പ്രസ്താവിക്കപ്പെടാത്ത എല്ലാ കാര്യവും മനുഷ്യനു അവന്റെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാമെന്നോ ധരിച്ചുകൂടാ. ഖുർആൻ എല്ലാ കാര്യത്തിന്റെയും വിവരണമാണെന്നു ഇവിടെയും എല്ലാ കാര്യവും നാം ശരിക്കു വിശദീകരിച്ചിരിക്കുന്നുവെന്ന് സൂറത്ത് ഇസ്രാഹ് 12 അള്ളാഹു പറഞ്ഞതിന്റെ അർത്ഥം ആവശ്യമായ എല്ലാ കാര്യവും സവിശദം അതിൽ വിവരിച്ചിട്ടുണ്ട് എന്നത്രേ. ഇതുമൂലം അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ വിവരണം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിപ്രകാരമാകുന്നു. 1, വളരെയധികം വിഷയങ്ങൾ വ്യക്തമായ ഭാഷയിൽ തന്നെ സവിശദം ഖുർആൻ വിവരിച്ചിരിക്കുന്നു. തൗഹീദ്, ഷിർക്ക്, പരലോക ജീവിതം എന്നിങ്ങനെ മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങൾ തുടങ്ങി വുളു, തയമ്മും, അനന്തരാവകാശ നിയമങ്ങൾ എന്നിങ്ങനെ കർമാനുഷ്ഠാനപരമായ ഏതാനും കാര്യങ്ങൾ വരെ പലതും അതിൽ ഉൾപ്പെടുന്നു. 2, ഖുർആൻ വിഭാവനം ചെയ്യുന്ന തത്വങ്ങളെയും അതിലെ ഉപദേശ നിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കി വളരെയധികം കാര്യങ്ങൾ വാക്കുമുഖേനയും പ്രവൃത്തി മുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയും വിവരിച്ചു തന്നിരിക്കുന്നു. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ ചര്യ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ നല്ലതായ മാതൃകയുണ്ട്. അധ്യായം 33 വചനം 21 എന്നും മറ്റുമുള്ള ഖുർആൻ വചനങ്ങൾ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് ഖുർആനും അതോടൊപ്പം അത്രയും നൽകപ്പെട്ടിരിക്കുന്നു, ദാവൂദ് എന്ന് തിരുമേനി അരുളി ചെയ്തതും അതാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തെ പിൻപറ്റൽ തന്നെയാണു താനും. അല്ലാഹു പറയുന്നു, മയ്യുത്തിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആർ റസൂലിനെ അനുസരിച്ചുവോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞു. അധ്യായം 4 വചനം 80. ചെറുതും വലുതുമായി ലോകാവസാനം വരെയുണ്ടാകുന്ന സകല കാര്യങ്ങളും ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ലെന്നും അത് പ്രായോഗികമല്ലെന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുവാനും റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നതും. 3, ഇനി ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വിധി പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത വല്ല വിഷയവും നേരിടുമ്പോൾ ആ രണ്ടിലും വ്യക്തമാക്കപ്പെട്ട തത്വങ്ങൾ, നിർദ്ദേശങ്ങൾ, സൂചനകൾ ആദിയായവയെ അടിസ്ഥാനമാക്കി അർഹതയും പ്രാപ്തിയുമുള്ള ആളുകൾ അവയിൽ നിന്നും കണ്ടുപിടിച്ചു അവയ്ക്ക് പരിഹാരം കാണാവുന്നതാകുന്നു. ഇതാണ് ഇജ്തിഹാദ്, അൽ ഇജ്തിഹാദ് എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഇതു സംബന്ധിച്ച് കൂടുതൽ വിസ്തരിക്കുവാൻ ഇവിടെ സൗകര്യമില്ല. അതിനു അതിൻ്റെതായ പ്രത്യേക ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടതാണ്. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണവും വിശദീകരണവുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ മാത്രമേ മുസ്ലിങ്ങൾ പ്രമാണമായി അംഗീകരിക്കേണ്ടതുള്ളൂവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മറ്റും ഇസ്ലാമിൻ്റെ പ്രമാണമല്ലെന്നുമൊക്കെ ചില പിഴച്ച കക്ഷികൾ വാദിച്ചു വരാറുണ്ട്. അവരുടെ വാദപ്രകാരം ഇസ്ലാമിക നിയമങ്ങൾക്ക് രൂപം നൽകുന്ന പക്ഷം നമസ്കാരം, സക്കാത്ത് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്ക് പോലും ഒരു നിശ്ചിത രൂപമോ നിയമവ്യവസ്ഥയോ ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയില്ലാതവരും. അടിക്കുറിപ്പ്: മർഹൂം ഡോക്ടർ മുസ്തഫ സബായിയുടെ അസ്സുന്ന വ മക്കാനത്തുഹ ഫിത്ത ശരീഇൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വേണ്ടതുപോലെ വിവരിച്ചു കാണാം. നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിൻ്റെ സ്ഥാനവും എന്ന പേരിൽ ഈയുള്ളവൻ അതിനെ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുമുണ്ട്. അൽഹംദുലില്ല. നമസ്കാരം എന്നു പേർ പറയപ്പെടാവുന്ന വല്ല കർമ്മരൂപവും എപ്പോഴെങ്കിലും ആചരിച്ചാൽ നമസ്കാരത്തിൻ്റെ കടമ തീർന്നുവെന്നും സകാത്ത് എന്ന് പറയപ്പെടാവുന്ന വിധം വല്ലതും ചിലവഴിച്ചാൽ ആ കടമയും തീർന്നുവെന്നുമായിരിക്കും ഫലത്തിൽ ആ വാദത്തിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ, മതപരമായ തനി അരാജകത്വത്തിലേക്കുള്ള ക്ഷണമാണ് അതെന്നു അല്പം ബുദ്ധിയും ശകലം സത്യവിശ്വാസവുമുള്ള ആർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. മാത്രമല്ല, ആ വാദികൾ പോലും പ്രമാണമായി അംഗീകരിക്കുന്ന വളരെയേറെ ഖുർആൻ വചനങ്ങൾക്ക് യാതൊരു നിലയും വിലയുമില്ലാതാക്കുന്ന ഒരു വാദമാണത്. മഅദല്ലാ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ നിന്നും സൂറത്തുൻ നഹൽ 89-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
5: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ബീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പ്രാമാണികമായി ശ്രോതാക്കളെ പഠിപ്പിക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തു ഹൂദിലെ 46-ാം വചനമാണ് ജംഷീർ സലാഹി അവതരിപ്പിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട ബീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 46-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചനം ഇപ്രകാരമാണ്: ഖാല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽ മാ ലൈസ ലക ബിഹി ഇൽം ഇന്നി അഅലുക അൻ തകൂന മിനൽ ജാഹിലീൻ. മഹാനായ നൂഹ നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് തൻ്റെ മകൻ്റെ അവസ്ഥയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്ന്, പ്രളയം വന്ന്, സത്യവിശ്വാസികൾ നൂഹ് നബിയുടെ കൂടെ കപ്പലിൽ രക്ഷപ്പെടുന്ന സമയത്ത് ആ കപ്പലിൽ കയറാൻ വേണ്ടി മോനെ വിളിക്കുകയും മകൻ ആ വിളി നിരസിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് 44-45 വചനങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ആ സമയത്ത് അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, അള്ളാഹുവേ അതെൻ്റെ മോനാണ് അല്ലേ. വനാദാ നൂഹൻ റബ്ബഹു, നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു, തൻ്റെ രക്ഷിതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, വിളിച്ചു പറഞ്ഞു. എന്ത്? ഫഖാല റബ്ബി ഇന്ന ഇബിനി, എൻ്റെ രക്ഷിതാവേ തീർച്ചയായും എൻ്റെ മോൻ, മിൻ അഹ്ലി എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്, വ ഇന്ന വഅദക്കൽ ഹഖ് തീർച്ചയായും നിന്റെ വാഗ്ദാനം അത് സത്യമാണ്, വ അൻത അഹ്കുമുൽ ഹാകിമീൻ വിധികർത്താക്കളിലെ ഏറ്റവും നല്ല വിധി പറയുന്നവൻ നീയുമാണ്, നീയാണല്ലാ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം ഇതിനു മുമ്പത്തെ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വചനത്തിനുള്ള മറുപടിയായി അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം സംസാരിച്ചതിനുള്ള മറുപടിയായിട്ടാണ് 46-ാമത്തെ വചനം അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഖാല, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ നൂഹ്, യാ എന്നുള്ളത് വിളിക്കാൻ, ഇതാ എന്നുള്ള യാ നൂഹ്, നൂഹേ, ഇന്നഹു തീർച്ചയായും അവൻ നിന്റെ മകൻ, ലൈസ അല്ല, മിൻ അഹ്ലിക നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ. അപ്പോൾ ഖാല, അള്ളാഹു പറഞ്ഞു, യാ നൂഹ് നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, തീർച്ചയായും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു തീർച്ചയായും അവൻ, അമലുൻ പ്രവർത്തിച്ചവനാണ്, പ്രവൃത്തി ചെയ്തവനാണ്. ഏത് പ്രവൃത്തി? ഗൈറു സ്വാലിഹൻ, ശരിയല്ലാത്തത്, സ്വാലിഹല്ലാത്തത്, നല്ലതല്ലാത്ത പ്രവർത്തനം ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ഫലാ തസ്അൽനി, നീ എന്നോട് ചോദിക്കരുത്, നീ ആവശ്യപ്പെടരുത്. സഅല യസ്അലു എന്നാണ് ചോദിക്കുക. തസ്അൽനി എന്നാണ്, ഫലാ തസ്അൽനി, എന്നോട് നീ ചോദിക്കരുത്, ഫലാത്തസ് അൽ, നീ ചോദിക്കരുത് നീ എന്നോട്. എന്ത്? മാ ലൈസ, ഇല്ലാത്ത ഒരു കാര്യം. ലക്ക, നിനക്ക്, നൂഹ നിനക്ക്. ബിഹി, ആ കാര്യത്തെക്കുറിച്ച്. ഇൽമുൻ, അറിവ്. അപ്പം നിനക്ക് അറിവില്ലാത്ത ഒരു കാര്യം എന്നോട് നീ ആവശ്യപ്പെടരുത്. ഇന്നീ, തീർച്ചയായും. നാം, അഇലുക, നിന്നെ ഉപദേശിക്കുകയാണ്. വഅലയഇലു എന്ന് പറഞ്ഞാൽ ഉപദേശിക്കുക. അഇലുക, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. അൻതക്കൂന, എന്ത്? നീ ആയിപ്പോകരുതെന്ന്. മിനൽ ജാഹിലീൻ, വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ, ജാഹിലുകളുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് വിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു നൽകുന്നത്. അതായത്, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട്, തൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ് അല്ലേ, ഒരുപ്പാക്കുണ്ടാകുന്ന ഹൃദയ വേദനയോടുകൂടി നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പൊന്നുമോൻ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുന്നത് കാണുമ്പോൾ അവനെ രക്ഷിക്കണം എന്ന ആഗ്രഹത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതാണ് ഇതിന് തൊട്ടു മുമ്പത്തെ വചനം. ഫഖാല റബ്ബി ഇന്നബിനി ഇന്ന ഇബിനി മിൻ അഹ്ലി, തീർച്ചയായും എൻ്റെ മോൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. ഖദ് വഅത്തനി, എന്താണ്? അള്ളാഹുവേ, നീ എന്നോട് വാഗ്ദാനം ചെയ്തതാണ്. നീ എന്തോ എന്ത്? ബിനജാത്തി അഹ്ലി, എൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം. വഅദുക്കൽ ഹഖു, അള്ളാഹുവേ, നിന്റെ വാഗ്ദാനം എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ലാ യുഖ്ലഫ്, അതൊരിക്കലും എന്ത് ചെയ്യൂല, ലംഘിക്കപ്പെടുന്നതല്ല. അങ്ങനെ ഇരിക്കെ ഫകൈഫ ഗരിഖ വഅൻ തഹ്കമുൽ ഹാകിമീൻ, എങ്ങനെയാണ് അവൻ മുങ്ങി മരിക്കുക? അപ്പം തിരിച്ച് അതിനുള്ള മറുപടിയാണ് ഈ 46-ാമത്തെ വചനം. ഖാല, അള്ളാഹു പറഞ്ഞു, യാ നൂഹേ, നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അല്ലേ, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. അതായത്, അവരെ ഞാൻ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ ഞാൻ രക്ഷപ്പെടുത്തും. എന്താണ്? വഅത്തു ഇൻജാഅഹും, അവരെ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു അല്ലേ. ഇന്നമാ വഅത്തുക ബിനജാത്തി മൻ ആമന മിൻ അഹ്ലിക്, ആരെയാണ് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞത്? ഇന്നമാ വഅത്തുക, തീർച്ചയായും നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്തത് ബിനജാത്തി, ആരുടെ വിജയമാണ്, ആരുടെ സുരക്ഷിതത്വമാണ്? മൻ ആമന മിൻ അഹ്ലിക, ആമന, വിശ്വസിച്ച, നിന്റെ കുടുംബത്തിൽ നിന്ന് വിശ്വസിച്ചവരുടെ. അതുകൊണ്ടാണ് വലിഹാദ ഖാല വഅഖിലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു. സൂറത്തുൽ ഹൂദിലെ 40-ാമത്തെ വചനത്തിൽ കപ്പൽ ഉണ്ടാക്കുന്ന സമയത്തിൽ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ വാക്ക് മുൻഗണന്നവരൊഴികെ എന്ന് പറഞ്ഞത്. കാരണം ഫക്കാന ഹാദൽ വലദ് മിമ്മൻ സബഖ അലൈഹിൽ ഖൗലു ബിൽ ഗറഖി ലികുഫ്രിഹി വമുഖാലഫതിഹി അബാഹു അന്നബിയ അല്ലാഹി നൂഹൻ അലൈഹിസ്സലാം, അല്ലേ, ആ വാക്ക് മുൻകടന്നവർ എന്ന് പറഞ്ഞതിൽ ഈ മകനും പെട്ടുപോയി. എന്താണ് കാരണം? അതാണ് ഹാദൽ വലദ്, ഈ മകൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം എൻ്റെ മോനാണ് എന്ന് വിളിച്ചു പറഞ്ഞ്, രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ ആ മോൻ, അവനെപ്പറ്റി അള്ളാഹു പറഞ്ഞ ഈ വചനം. ഇവിടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് മിമ്മൻ സബഖ അലൈഹിൽ ഖൗൽ, അത് വാക്ക് മുൻകടന്നവനാണ്, എന്ത്, വെള്ളത്തിൽ മുങ്ങി മരിക്കും എന്നുള്ള. കാരണം എന്താണ്? ലികുഫിരിഹി, അതാണ് കാരണം, അവൻ്റെ നിഷേധം കാരണം. അവൻ ആരെ? വ മുഖാലഫത്തിഹി, നിലപാടിലുള്ള എതിർത്തു നിൽക്കൽ, എതിർ ചേരിയിൽ നിൽക്കൽ, ഭിന്നിച്ചു നിൽക്കൽ. ആരോട്? അബാഹു, തൻ്റെ പിതാവായ നബിയുല്ലാഹി നൂഹൻ, നൂഹ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ പിതാവാണ്. ആ പിതാവ് തൻ്റെ ജനതയെ ക്ഷണിച്ച, ദഅവ നടത്തിയ, ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദിൽ നിന്ന് മുഖാലഫത്തായി വിയോജിച്ച് കുഫ്റിൻ്റെ ചേരിയിൽ നിന്നതുകൊണ്ട് തന്നെ അവൻ ഒരിക്കലും നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. മറിച്ച് ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗൽ, വാക്ക് മുൻകടന്ന കടക്കപ്പെട്ടവനാണ് എന്നാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു ആ വിഷയത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ പല ചർച്ചകളും ഈ വിഷയത്തിൽ കാണാൻ പറ്റും. പിന്നെ അവിടെ കാരണം വളരെ വ്യക്തമായി അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, അല്ലേ, തീർച്ചയായും നൂഹ് നബിയുടെ മകൻ, അവൻ ശരിയല്ലാത്തത് പ്രവർത്തിച്ചവനാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിൽ അള്ളാഹുവിനെ നിഷേധിച്ച സ്ത്രീകൾക്ക് ഉദാഹരണമായി, നിഷേധികളായ സ്ത്രീകൾക്കുദാഹരണമായി ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും നോഹ നബി അലൈഹിസ്സലാമിൻ്റെയും ഭാര്യമാരെയാണ് പരിചയപ്പെടുത്തിയത്. അവിടെ പിന്നെ അവരെ പറ്റി പറഞ്ഞത് ഫഖാനതാഹുമ, ആ ഭാര്യമാർ അവരെ വഞ്ചിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ഈ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അല്ല, അത് പിന്നെ ഹഖീഖിയായി തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ അല്ല, അത് നൂഹ് നബിയുടെ ഭാര്യയിൽ ഉണ്ടായ വേറെ ഒരു മകനാണ് എന്നുള്ള ചർച്ചയൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് അത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ തന്നെയാണ്. പക്ഷേ അവനെന്ത് ചെയ്തു? അവൻ അള്ളാഹുവിൻ്റെ പ്രവാചകനായ തൻ്റെ പിതാവായ നൂഹ് നബിയെ

അമീല അവൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ത് ഗൈറ സ്വാലിഹിൻ ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ ശരിയല്ലാത്ത പ്രവർത്തനം ചെയ്തതുകൊണ്ട് തന്നെ അവൻ എന്തല്ല നിന്റെ കൂടെ കപ്പലിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയുള്ള നിന്റെ കുടുംബത്തിൽ പെട്ടവൻ അല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി മുഫസ്സിറുകൾ ഈ ആയത്തിന് വിശദീകരിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടുത്ത് പരിഗണിക്കപ്പെടുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് നമ്മുടെ ശരിയായ വിശ്വാസവും ആ വിശ്വാസത്തിൽ പടുത്തുയർത്തപ്പെടുന്ന അമലുകളുമാണ്. ഞാനൊരു പ്രവാചകൻ്റെ മോനാണ്, അല്ലെങ്കിൽ ഞാനൊരു പിന്നെ സ്വഹാബിയുടെ പുത്രനാണ്, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഭാര്യയാണ് എന്നുള്ളതൊന്നും പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാനോ ദുനിയാവിൽ അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷിതത്വം കിട്ടാനോ ഉള്ള കാരണമല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഈ ആയത്ത്, ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഭൂമുഖത്ത് അള്ളാഹു നിയോഗിച്ച ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രവാചകൻ്റെ മകൻ കപ്പലിൽ കയറാതെ അവിശ്വാസിയായി അവരുടെ കൂടെ ചേർന്ന് ജീവിച്ചതിൻ്റെ ദുരന്തഫലം അവന് ഭൂമിയിൽ പോലും സുരക്ഷിതത്വം നൽകിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇപ്രകാരം പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും അല്ലേ. പിതൃവ്യൻ അബൂ ത്വാലിബ്, ഉപ്പയുടെ സഹോദരൻ അബൂ ത്വാലിബ് 12-ാമത്തെ വയസ്സ് മുതൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ച് എല്ലാ സംരക്ഷണവും നൽകി പോറ്റി വളർത്തിയ അദ്ദേഹം അവസാനം അള്ളാഹുവിൻ്റെ റസൂലിന് ഒരുപാട് ആഗ്രഹമുണ്ടായിട്ട് പോലും വിശ്വാസിയാകാതെ മരണപ്പെട്ടു. നാളെ പരലോകത്ത് അബൂ ത്വാലിബ് നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി റസൂലുള്ളാഹിനെ സ്നേഹിച്ചു, തിരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനെ അബൂ ത്വാലിബ് സ്നേഹിച്ചത് അതിരുകളില്ലാത്ത സ്നേഹമാണ്. പക്ഷേ സ്നേഹം കൊണ്ട് മാത്രം രക്ഷപ്പെടില്ല, വിശ്വാസമാണ് അടിസ്ഥാന രക്ഷ എന്ന് നമുക്ക് ആ സംഭവം കൂടി ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആനിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ നീ താക്കീതു ചെയ്യണം. ആരെ താക്കീതു ചെയ്യണം? അശീറതക്, നിന്റെ കുടുംബത്തിനെ, അൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത കുടുംബക്കാരെ താക്കീതു ചെയ്യുക എന്നല്ലാഹുവിൻ്റെ വചനം അവതരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ വിളിച്ച് സംസാരിക്കുന്നത് ഹദീസിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. യാ ഫാത്തിമ ബിൻത് മുഹമ്മദ് ബിൻത ഖിത്അതു കബദീ, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് അല്ലേ, നീ ഉപ്പാൻ്റെ പൊന്നുമോളാണ്, അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ ഉപ്പാനോട് നീ നിനക്കാഗ്രഹമുള്ളത് ചോദിച്ചോ, ഉപ്പാൻ്റെ സമ്പത്തിൽ നിന്നോ മറ്റു കാര്യത്തിൽ നിന്നൊക്കെ വാക്ക് ചെയ്തു തരാൻ കഴിയുന്നതൊക്കെ ചെയ്തു തരാൻ ശ്രമിക്കും. പക്ഷേ നാളെ പരലോകത്ത് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോളാണ് എന്നുള്ളൊരു ഒരു കെയർ ഓഫിൽ മാത്രം പരലോകത്ത് കാര്യങ്ങൾ സുരക്ഷിതമാകില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പൊന്നുമോളോട് ഉപദേശിക്കുന്നുണ്ട് അല്ലേ. വല്ലാഹി ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ അൻഖിദി നഫ്സകി മിനന്നാർ, അങ്ങനെയാണ് റസൂലുള്ള പറഞ്ഞത്, മോളെ നിന്റെ ശരീരത്തിനെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണം. അതായത് അവനവൻ്റെ വിശ്വാസം, ഒരാളെ പരലോകത്ത് രക്ഷപ്പെടുത്തുന്നത് അയാളുടെ ശരിയായ വിശ്വാസവും ആ ശരിയായ വിശ്വാസത്തിൽ ശിർക്കു കലരാത്ത, കുഫറ് കലരാത്ത, സ്വച്ഛമായ, തെളിഞ്ഞ, ഇഖ്ലാസുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന ഇഖ്ലാസുള്ള സൽക്കർമ്മങ്ങൾ അല്ലേ, പ്രവാചകൻ്റെ മാതൃകയുള്ള സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങൾ, അത് രണ്ടുമാണ് സുരക്ഷിതത്വം. അല്ലാതെ നബി കുടുംബമാണ്, റസൂലുള്ളാഹിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകൻ്റെ മകനാണ്, ഭാര്യയാണ് എന്നുള്ളതൊന്നും രക്ഷയല്ല എന്നുള്ളത് നമ്മളെ ആ സംഭവം ബോധ്യപ്പെടുത്തുന്നു. തീർച്ചയായും സൂറത്തുൽ ഹൂദിലെ ഈ വചനവും നമ്മളെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ്. തീർച്ചയായും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ ഈ വചനവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. അതായത് അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ആത്മാർത്ഥമായും സത്യസന്ധമായും പിൻപറ്റൽ, അതിനനുസരിച്ച് അവരുടെ മാർഗനിർദ്ദേശം അനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ, അത് മാത്രമാണ് ജീവിതത്തിൻ്റെ വിജയവും നല്ല പര്യവസാനവും എന്ന് തീർച്ചയായും ഈ വചനവും നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, നൂഹേ കാല യാനു,

0: നൂഹ നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ അല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. കുടുംബം എന്ന് പറയുമ്പോൾ അത് ആദർശ കുടുംബമാണ്, വിശ്വാസത്തിൻ്റെ കുടുംബമാണ്. കാരണം നിന്റെ മകൻ വിശ്വാസിയല്ല, നീ പറഞ്ഞ തൗഹീദിൽ അവൻ വിശ്വസിച്ചിട്ടില്ല. ഏകദൈവ വിശ്വാസവും ഏകദൈവ ആരാധനയും കണിശമായി പ്രചരിപ്പിക്കുന്ന പ്രവാചകന്മാർ, അത് ശക്തമായി പ്രചരിപ്പിച്ച, അത് പ്രബോധനം ചെയ്ത, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ പ്രചാരണത്തിലും ആ വിശ്വാസത്തിലും നിന്റെ മകൻ എത്തിയിട്ടില്ല. മാത്രമല്ല അതിനനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും ഇല്ല. ഇന്നഹു അമലുൻ ഗൈറു സ്വാലിഹിൻ, അല്ലേ, തീർച്ചയായും അവൻ ശരിയല്ലാത്തതാണ് ചെയ്തിട്ടുള്ളത്. ഗൈറു സ്വാലിഹിൻ, സ്വാലിഹായ അമലുകൾ അവൻ ചെയ്തിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ശരിയായ വിശ്വാസം സ്വീകരിച്ച് നിന്റെ വിശ്വാസി കുടുംബത്തിലേക്ക് അവൻ എത്തിയിട്ടുമില്ല. ആ വിശ്വാസത്തിൻ്റെ മുകളിൽ പടുത്തുയർത്തുന്ന സൽക്കർമ്മങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ നൂഹേ, ഫലാത്തസ് അൽനി മാ ലൈസലക്ക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യം. അറിവില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഖുർആൻ ഈ ആയത്തിന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് മാലാത്ത അലം ആഖിബത്തഹു, അതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് നിനക്കറിയില്ല. വഹല്യക്കൂന ഖൈറൻ, അത് ഖൈറായിരിക്കുമോ, ഔ ഖൈറ ഖൈരിൻ, അല്ലെങ്കിൽ ഖൈറല്ലാതിരിക്കുമോ എന്നൊന്നും അതിൻ്റെ പര്യവസാനം എന്താണെന്നുള്ളത് അറിയില്ല. അല്ലേ, ഇതെവിടെയാണ് എത്തിച്ചേരുക, എന്താണ് സംഭവിക്കുക എന്നൊന്നും മുൻകൂട്ടി പ്രവചിച്ചു പറയാൻ ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത് നൂഹേ. അങ്ങനെ അറിവില്ലാത്തൊരു കാര്യം അതിൻ്റെ പിറകെ കൂടി സഞ്ചരിച്ചാൽ എന്താ സംഭവിക്കുക? നീ വിഡ്ഢികളുടെ അവിവേകികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, ഇന്നി അഅലുക, നൂഹേ നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. എന്ത്? അൻതക്കൂന, നീ ആകരുത് എന്ന്. മിനൽ ജാഹിലീൻ, ജാഹിലുകളുടെ കൂട്ടത്തിൽ നീ ആകരുത് എന്ന് നിന്നെ ഞാൻ ഉപദേശിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 46-ാമത്തെ ഈ വചനം വളരെ വ്യക്തമാണ്. അള്ളാഹുവിൽ ശരിയായ വിശ്വാസം, ശിർക്കു കലരാത്ത, തൗഹീദിൽ പടുത്തുയർത്തിയ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കുന്ന സ്വാലിഹായ അമലുകളുമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിത വിജയം നൽകുന്നത്, ഇഹലോകത്താകട്ടെ പരലോകത്താകട്ടെ. അത് അമ്പിയാക്കളുടെ പാത പിൻപറ്റലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴി പിന്തുടരലാണ്. ആ വഴി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇഹലോകത്തു തന്നെ നിന്ദ്യരായിത്തീരും, ആഖിറത്തിൽ കടുത്ത ശിക്ഷയും ഏറ്റ് വാങ്ങേണ്ടി വരും എന്ന് നമ്മളെ ഈ ആയത്ത് പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: ജസാകുമുല്ലാഹു ഖൈറാ. സൂറത്ത് ഹൂദിലെ 46-ാം വചനത്തിൻ്റെ പ്രാമാണികമായ പഠനമാണ് ഹൃദയവസന്തത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്ന് ശ്രോതാക്കളോട് സംസാരിച്ചത് ജംഷീർ സ്വലാഹി. ഹൃദയവസന്തം സമാപിക്കുന്നു.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെമറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല. അള്ളാഹുവിൽ നിന്ന് അല്ലാതെ അറിയുന്നെങ്കിൽ ലവജദൂഫിഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 25 അധ്യായം സൂറത്തുൽ ഫുർഖാനിന്റെ 1 മുതൽ 20 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അബ്ദുറഹീം അൽ ഖാബിഷ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അബ്ദുള്ള മൊത്രദ് ആണ് നമുക്കൊപ്പം ചേരുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അബ്ദുള്ള മുത്രദ് ആണ് നമുക്കൊപ്പം ഉണ്ടായിരുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു കിഡ്സ് ടൈം. ഇന്ന് കിഡ്സ് ടൈമിൽ സൂറ ഇഹ്സാൻ 17 മുതൽ 31 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മാഷാ അല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ. ഇനി മനപ്പാഠം. സഅദ് അൽ ഖാമിദി.
3: فما كان جواب قومه إلا أن قالوا اقتلوه.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് മനപ്പാഠം.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 19-ാമത്തെ അധ്യായം സൂറത്തു മറിയം 41 മുതൽ 55 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖതമി.
1: ആരോഗ്യസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും നിങ്ങളുടെ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാൻ ടീം പീസ് റേഡിയോ ഒരുക്കുന്ന അവസരം പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. എല്ലാ വ്യാഴാഴ്ചയും ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ. നിങ്ങളുടെ സംശയങ്ങൾ തൽസമയം 9020840840. നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവെക്കാം. ഇത് സാധിക്കാത്തവർ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് സംശയങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസ് ആയോ ചോദിക്കാവുന്നതാണ്. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله الواحد الفرد الصمد الحميد المجيد والصلاة والسلام على المبعوث رحمة للعالمين وعلى آله وصحبه وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد 23 വർഷക്കാലം കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ الله سبحانه وتعالى ജിബ്രീൽ عليه السلام മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്തത്. 114 അധ്യായങ്ങൾ, 6236 ആയത്തുകൾ. ഇത് ഓരോ തവണയും വഹിയായി ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോൾ അത് എപ്രകാരമാണോ ഓതിക്കൊടുത്തിരുന്നത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയും മനഃപ്പാഠമാക്കുകയും അതിനുശേഷം തൻ്റെ സഹാബികൾക്ക് ഓതിക്കേൾപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും മധ്യയുള്ള ഒരു ശൈലിയിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അതിൻ്റെ രൂപം അങ്ങനെയാണ്. മറ്റ് ഒരു അറബി രചനയും ഇതുപോലെ ഓതുന്നതായിട്ട് ഇല്ല എന്ന് തന്നെ പറയാം. ഖുർആൻ ഓതേണ്ട രൂപം എങ്ങനെയെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുത്തു. റസൂലുള്ള തൻ്റെ സഹാബികൾക്കും പഠിപ്പിച്ചു കൊടുത്തു. സഹാബികൾ അവരുടെ ശിഷ്യന്മാർക്ക്, താബിഅകൾക്ക്, അവരവരുടെ ശിഷ്യന്മാർക്ക്, അങ്ങനെ ഇതൊരു ശൃംഖലയായി നമ്മിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഓതേണ്ടത്? ആ രൂപത്തിൽ മാത്രമേ ഖുർആൻ ഓതാൻ പാടുള്ളൂ. അത് എപ്രകാരമായിരിക്കണമെന്ന് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഖുർആൻ ഓതേണ്ട പ്രകാരം തന്നെയാണ് ഓതേണ്ടത് എന്നതിന് ഖുർആനിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുകൾ ഉദ്ധരിക്കാനാവും. സൂറത്തുൽ ബഖറ 121-ാമത്തെ ആയത്തിൽ ഇക്കാര്യം അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അല്ലദീന ആത്തൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി ഉലാഇക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈകഹുൽ ഖാസിറൂൻ. നാം വേദം നൽകിയവർക്ക് അവർ അത് ഓതേണ്ട മുറപ്രകാരം ഓതുന്നവരാണ്, അവരതിൽ വിശ്വസിക്കുന്നവരാണ്. ആരതിനെ അവിശ്വസിച്ചുവോ നിഷേധിച്ചുവോ അവർ നഷ്ടക്കാർ തന്നെയാണ് എന്നാണ് ആയത്തിൻ്റെ നേരെ ഏകദേശാർത്ഥം. അവിടെ യത്തുലൂനഹു ഹക്ക തിലാവത്തിഹി, യത്തുലൂനഹു അവർ അതിനെ പാരായണം ചെയ്യുന്നു, ഓതുന്നു. ഹക്ക തിലാവത്തിഹി, എങ്ങനെയാണ് ഓതേണ്ടത്? അതിൻ്റേതായ രൂപത്തിൽ തന്നെ, ഒരു വ്യത്യാസവും കൂടാതെ. എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിൽ തന്നെ ഓതുന്നവരാണവർ എന്ന് വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ആ ഹക്കുത്തിലാവ, ഓതേണ്ട രൂപം എങ്ങനെയെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓതുന്നവരാണ് വിശ്വാസികൾ എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ സൂറത്തുൽ മുസമ്മിലിൽ, വറത്തിലിൽ ഖുർആന തിർത്തീല, ഖുർആൻ സാവകാശം അക്ഷരസ്ഫുടതയോടെ ഭംഗിയായി ഓതണം എന്നും ഖുർആൻ അവിടെ കൽപ്പിക്കുന്നു. ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന സഹീഹായ ഒരു ഹദീസ് ഇപ്രകാരമാണ്. അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഉമുറുക്കും അൻ തഖറഊ കമാ ഉല്ലിംതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തഖറഊ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, ഓതണം. കമാ ഉല്ലിംതും, എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ രൂപത്തിൽ തന്നെ ഖുർആൻ ഓതണം എന്ന് റസൂലുള്ളാഹി കൽപ്പിക്കുന്നു. യഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്ന ആ വാചകത്തിൽ നിന്ന് തന്നെ കാര്യം വളരെ വ്യക്തമാണ്. ഉസൂലി നിയമമനുസരിച്ച് അൽ അമ്രു യഖ്തലിൽ വുജൂബ്, കൽപ്പന, റസൂലോ അള്ളാഹു ഒരു കൽപ്പന ചെയ്താൽ, ഒരു കൽപ്പന പുറപ്പെടുവിച്ചാൽ അത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്നത് ഇസ്ലാമിലെ ഒരു അടിസ്ഥാന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഉമുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നതിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ ഓതണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഓതാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായി നാം പഠിച്ചിരിക്കണം. അത് ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് കേട്ട് തെറ്റുകൾ തിരുത്തി തന്നെ പഠിച്ചാൽ മാത്രമേ ഖുർആൻ അതിൻ്റെ ഹക്ക തിലാവത്ത് ഓതേണ്ട മുറപ്രകാരം നമുക്ക് ഓതാൻ കഴിയുകയുള്ളൂ. അതിന് ഉള്ള നിയമങ്ങൾ, തജ്വീദിൻ്റെ നിയമങ്ങൾ, അഹ്കാമ തജ്വീദ് എന്നാണ് പറയുക. ഒരു സംഭവം കൂടി ഉദ്ധരിക്കട്ടെ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഒരു ശിഷ്യൻ സൂറത്തു തൗബയിലെ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന ആയത്ത് ഓതുകയാണ്. അപ്പോൾ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാക്കീൻ എന്ന് ഓതിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പറഞ്ഞു, മാ ഹാക്കദ അഖ്റഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമല്ല ഞങ്ങൾക്ക് റസൂലുള്ളാഹി ഓതി കേൾപ്പിച്ച് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യൻ ചെയ്തു, അതെങ്ങനെയാണ് ഓതേണ്ടത്? അപ്പോൾ അദ്ദേഹം ഓതിക്കൊടുത്തു, ഇന്നമ സദഖാത്തു ലിൽ ഫുഖറായി വൽ മസാകീൻ. ഫുഖറായി എന്നത് മദ്ദോടുകൂടി ഓതിക്കൊടുത്തു എന്ന് സഹീഹായ ഒരു റിപ്പോർട്ടിൽ തബറാനിയും അതുപോലെ അൽബാനിയും ഇബ്നുൽ ജൗസിയൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. അപ്പോൾ ചുരുക്കം, വിശുദ്ധ ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണ് എന്ന് കൃത്യമായും നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ പൂർണ്ണരൂപം കിട്ടണമെങ്കിൽ ഒരു ഉസ്താദിൻ്റെ മുമ്പിലിരുന്ന് അത് കേട്ട് അതുപോലെ ഓതി തെറ്റുകൾ തിരുത്തി വീണ്ടും ഓതിക്കൊടുത്ത് അങ്ങനെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ തജ്വീദിൻ്റെ നിയമങ്ങളനുസരിച്ച് ഓതി പഠിക്കുക എന്ന കാര്യം പ്രായോഗികമാവുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിക്കാനുള്ള ഒരു സംരംഭമാണ് ഇവിടെ നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ശ്രദ്ധയോടുകൂടി പഠിക്കാനും അത് പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ പകർത്താനും എല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
3: നാം ഇതുവരെ ശ്രവിച്ചത് പാരായണ പഠനം, അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ. ഇന്നത്തെ പാരായണ പഠനത്തിൽ പാരായണ മര്യാദകളുടെ മുഖവരയാണ് നാം കേട്ടത്.
5: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
6: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
5: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിന്റെ നാവും അതിന്റെ ആമാശയവും അതിന്റെ കുളമ്പും അതിന്റെ കണ്ണിന്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക: 90 20 840 840.
7: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയമനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ.

0: هي الحبيبة والمختار
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈസ് ഖുർആൻ റേഡിയോയിലിനി തൻസീൽ സൂറ അന്നംല് മുതൽ സൂറ അൽഖസസ് വരെ പാരായണം അഷ് ഷെയ്ഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل

وله كل شيء وأمرت أن أكون من المسلمين وأن أتمنى

0: وجهه له الحكم وإليه ترجعون.
1: ജസാക്ക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ നംല് മുതൽ സൂറ ഖസസ് വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അലി ഇബിൻ അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയ്യിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് ഖുർആൻ ചാനൽ ശ്രദ്ധിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു അക്ഷരത്തെ അതിൻ്റെ മഖ്റജിൽ നിന്നും ഉച്ചരിക്കുക മാത്രമല്ല, മറിച്ച് അത് അക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് അനുഭവപ്പെടുന്ന അതിൻ്റെ രീതി കൂടി പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളുടെ മഖ്റജും അതിൻ്റെ സിഫത്തും കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ തജ്വീദ് പൂർണ്ണമാവുന്നത്, അല്ലെങ്കിൽ തജ്വീദ് യാഥാർത്ഥ്യമാകുന്നത്. ഒരേ അക്ഷരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന രണ്ടക്ഷരങ്ങളെ വ്യതിരിക്തമാക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും ആ അക്ഷരങ്ങൾക്ക് ഉള്ള വിശേഷണങ്ങളെ ആസ്പദമാക്കിയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്രകാരം തന്നെ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ പ്രധാനമായും രണ്ട് രൂപത്തിലാണ്. ഒന്ന്, വിപരീതങ്ങളുള്ള വിശേഷണങ്ങൾ സിഫത്തുകൾ. മറ്റൊന്ന്, വിപരീതമില്ലാത്ത വിശേഷണങ്ങൾ സിഫത്തുകൾ. അപ്രകാരം തന്നെ ഒരു അക്ഷരത്തിൻ്റെ കൂടെ സദാസമയത്തും ഏത് സമയത്ത് ഉച്ചരിക്കുകയാണെങ്കിലും എല്ലായ്പ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വിശേഷണങ്ങൾ സിഫത്തുകൾക്കാണ് സിഫാത്തുൽ ലാസിമ, നിർബന്ധമായി ഉള്ള സിഫത്തുകൾ. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സിഫാത്തു ദാത്തിയ എന്ന് പറയുന്നത്, അതൊരവസ്ഥയിലും ആ സിഫത്തുകൾ വിശേഷണങ്ങൾ ഇല്ലാതെയാവുന്നില്ല. എന്നാൽ സിഫാത്തുൽ ആരിള, അത് ചില സന്ദർഭങ്ങളിൽ ആ അക്ഷരത്തിനോട് ചേരുന്ന വിഷയങ്ങളാണ്, അല്ലെങ്കിൽ സിഫത്തുകളാണ്, വിശേഷണങ്ങളാണ്. അപ്പോൾ സിഫാത്തുൽ ദിദ്ദിൽ വിപരീത സിഫത്തുകളുള്ള ആദ്യത്തെ സിഫത്താണ് സിഫത്തുൽ ജഹർ വ സിഫത്തുൽ ഹംസ്. അൽ ജഹ്റു വൽ ഹംസ്, അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രോതാക്കൾ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും സംശയമുള്ള ഭാഗം അത് രേഖപ്പെടുത്തിക്കൊണ്ട്

0: അല്ലെങ്കിൽ അത് കൂടുതൽ വിശദ പഠനങ്ങൾക്ക് സംശയ നിവാരണത്തിനും ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ എന്താണ് സിഫത്തുൽ ഹംസ് അതുപോലെ സിഫത്തുൽ ജഹർ എന്ന് പറയുന്നതിന് മുമ്പ് അറബി അക്ഷരങ്ങൾ 29 അക്ഷരങ്ങളാണുള്ളത്. ആ 29 അക്ഷരങ്ങളെ രണ്ട് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ജഹറുമായും ഹംസുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് സിഫത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ശ്വാസം വിട്ടുകൊണ്ട് ഉള്ള അക്ഷരങ്ങളുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫ എന്ന് പറയുമ്പോൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് നമ്മളത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ വായയുടെ മുമ്പിൽ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു കാറ്റ് വരുന്നെങ്കിൽ, ചലനം ഉണ്ടാകുന്നെങ്കിൽ അവിടെയാണ് ഹംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അഫ്, അക്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ആ വ്യത്യാസമാണ്. അപ്പോൾ അക് എന്ന് പറയുമ്പോൾ ആ ഖാഫിനെ അടക്കിപ്പിടിച്ചുകൊണ്ട് ശ്വാസം വിടാതെ, അല്ലെങ്കിൽ അതിനെ അതിൻ്റെ മഖ്റജിൽ ഒന്ന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് പറയുന്നത്, അക് അക് എന്നാണ് പറയുന്നത്. എന്നാൽ ഫാനെ പറയുമ്പോൾ അഫ്, അക് എന്ന് പറയുമ്പോൾ നമ്മുടെ വായിൽ നിന്നും കാറ്റ് പുറത്തേക്ക് പോകുന്നില്ല, എന്നാൽ ഫ പറയുമ്പോൾ കാറ്റ് പുറത്തേക്ക് പോകുന്നു. അഫ് അഫ് അഫ്. എന്നാൽ ഖാഫ് പറയുമ്പോൾ ആ കാറ്റ് പോകുന്നില്ല, അഖ അഖ അഖ. അപ്പം ഇതാണ് സിഫത്തുൽ ജഹറും ഹംസും തമ്മിലെ വ്യത്യാസം. ഹംസ് ആണ് ഫ, അഫ് കാറ്റിങ്ങനെ പോകും പുറത്തേക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ, എന്നാൽ ഖാഫ് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശ്വാസം അടക്കിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മഖ്റജ് ഊന്നൽ നൽകിക്കൊണ്ടാണ് ആ സിഫത്തിനെ ഉച്ചരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഈ വ്യത്യാസങ്ങൾ അറബി ഭാഷയിലെ ഈ 29 അക്ഷരങ്ങൾ തമ്മിലുണ്ട്. ഇതിൽ 10 അക്ഷരങ്ങൾ ഹംസിൻ്റെ അക്ഷരങ്ങളും മഹ്മൂസ് ആയി എന്ന് പറയും, മഹ്മൂസ് എന്നാൽ ഹംസാക്കപ്പെടുന്ന അക്ഷരങ്ങൾ. 19 അക്ഷരങ്ങൾ ജഹറാക്കുന്ന അക്ഷരങ്ങൾ. എന്താണ് ഇതിൻ്റെ നിർവചനം എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളതും നമുക്ക് ഇൻഷാല്ലാ ഇതിലൂടെ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തത് ജഹർ. അപ്പോൾ ഈ ജഹറും അതുപോലെ ഹംസും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഇതിൻ്റെ മാനദണ്ഡം, അക്ഷരങ്ങളുടെ മഹ്റജിൽ ഊന്നൽ നൽകുന്നതും ഊന്നൽ നൽകുന്ന ശക്തിയും കുറവും കുറവില്ലായ്മയും, അഥവാ ചില അക്ഷരങ്ങളെ നമ്മളതിൻ്റെ മഹ്റജിൽ ഒന്ന് ശക്തിയായി ഊന്നിക്കൊണ്ട് ഉച്ചരിക്കും. അത്തരം അക്ഷരങ്ങളെയാണ് അക്ഷരങ്ങൾക്കാണ് ജഹർ എന്ന സിഫത്തുള്ളത്. എന്നാൽ ഊന്നൽ കൊടുക്കാതെ ശ്വാസം കാറ്റ് പുറത്തേക്ക് വരുന്ന, സാവകാശം പുറത്തേക്ക് വരുന്ന അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങൾക്കുള്ള വിശേഷണമാണ് ഹംസ്. അപ്പോൾ എന്താണ് അതിൻ്റെ നിർവചനം എന്താണെന്നുള്ളതും അപ്രകാരം തന്നെ അതിൻ്റെ വിശേഷണം എന്താണെന്നുള്ളതും എങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞു അഫ്, ഇതാണ് ഹംസ് എന്നുള്ളത്. അഖ് ഖ്, ആ അക്ഷരത്തെ അതിൻ്റെ മഖ്റജിൽ ഒന്ന് ഊന്നിക്കൊണ്ട് ശ്വാസം വിടാതെ, ശ്വാസം പറയാതെ അത് നമ്മൾ ഉച്ചരിക്കുന്നു. ഈ ഹംസിൻ്റെ അക്ഷരങ്ങൾക്കുള്ളൊരു പ്രത്യേകത, അത് നമ്മുടെ സ്വനപേടകവുമായി അല്ലെങ്കിൽ തൊണ്ടയുമായി അതിന് ബന്ധമുണ്ടാകുന്നില്ല. നേരെ മറിച്ച് നാവിൽ നിന്നോ ചുണ്ടിൽ നിന്നോ അത് ഉച്ചരിക്കുന്നു, സ്വനപേടകത്തിൽ അതിൻ്റെ ചലനം ഉണ്ടാകുന്നില്ല. എന്നാൽ ജഹർ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സ്വനപേടകത്തിൽ പ്രകമ്പനം ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ തൊണ്ടയിൽ നമ്മൾ കൈവച്ച് നോക്കിയാൽ തന്നെ, ഈ ഹംസിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ പ്രകമ്പനം സ്വനപേടകത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ അതുപോലെ ജഹറിൻ്റെ സിഫത്തുള്ള അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതുണ്ടാകുന്നുമുണ്ട്. സ്വനപേടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശബ്ദം പുറപ്പെടുന്ന സ്ഥലമാണത്. ശരി, അപ്പോൾ ജഹർ സിഫത്ത് എന്താണ്, അതുപോലെ തന്നെ ഹംസ് സിഫത്ത് എന്താണ്, അതിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ജഹർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സാങ്കേതിക അർത്ഥങ്ങളാണ് പറയുന്നത്. ജഹർ ഭാഷാർത്ഥം എഅലാൻ എന്നാണ് അർത്ഥം, അത് ഉച്ചത്തിലാക്കുക, പരസ്യമാക്കുക എന്നർത്ഥം. അതിൻ്റെ സാങ്കേതിക അർത്ഥം തജ്വീദ് ഉലമാക്കൾ പറയുന്നത് പ്രകാരം അതിൻ്റെ അർത്ഥം ഹുവ ഇൻഹിബാസുൻ നഫസ് ഇന്ദ നുത്ഖി ബിൽ ഹർഫി ബിസബബി ഖുവ്വത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. അതായത് ശ്വാസം നഫസ് പിടിച്ചു വെക്കലാണ്, ഇൻഹിബാസുൻ നഫസ്, ശ്വാസത്തെ പിടിച്ചു വെക്കുക, അതിങ്ങനെ ശ്വാസം പോകാതെ അക്ഷരങ്ങൾ ഉച്ചരിക്കുക. കാരണം എന്താണ്? ശ്വാസം പോകാതിരിക്കാൻ അല്ലെങ്കിൽ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് പിന്നെ ഉച്ചരിക്കാനുള്ള കാരണം എന്താണ്? ബിസബബി ഖുവ്വത്തിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്, അതിൻ്റെ അക്ഷരത്തിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ ഊന്നൽ നൽകുന്നു എന്നതാണ് ഇൻഹിബാസു സൗത്തിന് അല്ലെങ്കിൽ ഇൻഹിബാസു നഫസിന് കാരണം. അപ്പോൾ അൽ ജഹ്റു, ജഹർ എന്ന് പറഞ്ഞാൽ ശക്തി, ഖുവ്വത്ത്, സൗത്തുൽ ഹർഫ് ലി ഖുവ്വത്തിൽ ഇഅ്തിമാദി അലൈഹി ഫി മൗദിഇ ഖുറൂജിഹി. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒന്ന് ശക്തി ഉണ്ടാകും, അക്ഷരങ്ങളുടെ ശബ്ദത്തിന് ശക്തി ഉണ്ടാകും, കാരണം അതിൻ്റെ മഖ്റജിൽ ഊന്നൽ നൽകുന്നത് കാരണത്താൽ. അപ്പോൾ അതിൻ്റെ കാരണത്താൽ അതിന് പിന്നെ സ്വനപേടകം ശബ്ദം അവിടെ എന്ത് ചെയ്യും? പ്രകമ്പനം കൊള്ളുകയും അങ്ങനെ അത് പുറത്തേക്ക് പോകാതെ അവിടെ പിടിച്ചു വെക്കപ്പെടുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ കൂടെ, അക്ഷരങ്ങളുടെ ശബ്ദത്തിൻ്റെ കൂടെ ശ്വാസം പുറത്തേക്ക് അതിൽ അത് സ്മൂത്തായിട്ട് ലോലമായി അത് പോകരുത്. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ബാക്കിയുള്ള സിഫത്തുകളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഒന്നുകൂടി വ്യക്തമാവും. കാരണം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ തജ്വീദ് പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ മദ്രസയിലോ മറ്റോ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ സിഫാത്തുൽ ഹറൂഫുകളെപ്പറ്റി, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്തെക്കുറിച്ച് പറയുന്നുവെങ്കിൽ, മഖാരിൽ ഹറൂഫിനെ പറ്റി പറയുന്നുണ്ടെങ്കിലും അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെക്കുറിച്ച് സിഫാത്തുൽ ഹറൂഫിനെക്കുറിച്ചുള്ള പരാമർശം ഉള്ളതായി പുസ്തകത്തിൽ കണ്ടിട്ടില്ല, അല്ലാഹു അലം. ഏതായിരുന്നാലും അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ പല ആളുകൾക്കും ഇത് അപരിചിതമായൊരു വിഷയമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ വിഷയം പഠിക്കുക അല്ലെങ്കിൽ വിഷയത്തെ പറ്റി മനസ്സിലാക്കുക, തജ്വീദ് എന്ന വിഷയം പഠിക്കുന്നതിനേക്കുള്ള പ്രധാനം ഇത് നമ്മുടെ പാരായണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒക്കെ ഉണ്ട്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങളൊക്കെ ഈ രൂപത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കുക. പിന്നെ സാവകാശം ഇതൊക്കെ മനസ്സിലാക്കിക്കോളും. അപ്പോൾ ഏതായിരുന്നാലും അക്ഷരങ്ങളുടെ വ്യക്തമായി തന്നെ നമുക്ക് അതിൻ്റെ സ്ഥാനത്തു നിന്നും കൊണ്ടുവന്ന് ഈ രൂപത്തിലുള്ള വിശേഷണം, ഒരു വിശേഷണമാണ് അല്ലെങ്കിൽ രണ്ടെണ്ണം പറഞ്ഞത്, ഇത് ഓരോ അക്ഷരങ്ങൾക്കും കൊടുക്കുക. ഇതിന് ഒരു അക്ഷരത്തിന് ഒരു നാല് സിഫത്തുകളൊക്കെ വരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ സിഫത്തുകൾ, ഈ വിശേഷണങ്ങളിൽ തന്നെ ശക്തി കൂടിയതും കുറഞ്ഞതും ഒക്കെ ഉണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ. അപ്പോൾ അതെല്ലാം മൊത്തത്തിൽ പരിഗണിച്ചുകൊണ്ടാണ്, അതുപോലെ തന്നെ അക്ഷരങ്ങൾക്ക് ഹറക്കാത്തുകളാണോ ഉള്ളത്, സുക്കൂനാണോ ഉള്ളത്, ഇതൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് ഈ വിശേഷണത്തിൻ്റെ പിന്നെ അപ്ലിക്കേഷൻ, അത് പ്രയോഗതലത്തിൽ ആ അക്ഷരങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നത് പരിഗണിക്കുന്നത്. ഈ അക്ഷരങ്ങൾക്കുള്ള മൊത്തത്തിലുള്ള ആകെയുള്ള വിശേഷണങ്ങളെ എല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടാണ്. അതിൽ ചിലപ്പോൾ വിശേഷണം പിന്നെ ശക്തി കുറഞ്ഞതുണ്ടാകും, കൂടിയതുണ്ടാകും, മീഡിയം മധ്യ നിലവാരത്തിലുള്ളതും എല്ലാം പരിഗണിച്ചുകൊണ്ട് ആണ് അക്ഷരങ്ങൾക്ക് നമ്മൾ വിശേഷണങ്ങൾ നൽകുന്നത്. അപ്പോൾ ഏതായിരുന്നാലും സിഫാത്തുൽ ജഹർ നമ്മൾ പറഞ്ഞു, അക്ഷരങ്ങളെ ശ്വാസം മുറുക്കി പിടിച്ചുകൊണ്ട് അത് അതിൻ്റെ മഹ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കുക. ഈ അക്ഷരങ്ങൾ 19 അക്ഷരങ്ങളാണ്, ബാക്കിയുള്ള 10 അക്ഷരങ്ങളാണ് ഹംസിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ജഹറിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഐൻ, വാ, മീം, വാവ്, സ, നൂൻ, ഖാഫ്, അലിഫ്, റോ, ഹംസ, ഗൈൻ, ബാദ്, ദാൽ, യ, തോ, ലാം, ബ, ജീം, ദാൽ. അപ്പോൾ ഈ 19 അക്ഷരങ്ങളാണ് ജഹറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് മഹ്റജിൽ ഊന്നൽ നൽകിക്കൊണ്ട് ഉച്ചരിക്കണം എന്നർത്ഥം. ഇപ്പോൾ ഉദാഹരണത്തിൽ അ, ല, മ, വ, സ, ന, ഖ, റ, അ, അ, ഗ, ബ, ദ, യ, ത, ല, ബ, ജ ദ മഹ്റജാക്കി ഉച്ചരിക്കുകയാണെങ്കിൽ അ എം ഔ അസ് അൻ അഖ് അ അർ അ അഗ് അദ് അദ് ഐ അത് അൽ അബ് അജ് അദ്. അപ്പം ഈ അക്ഷരങ്ങളുടെ ഉച്ചാരണം നമ്മൾ പരിശീലിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. തൊണ്ടയിൽ അല്ലെങ്കിൽ സ്വനപേടകത്തിൽ അവിടെ ഒരു ചലനം, പ്രകമ്പനം, ഇളക്കം നടക്കുന്നതായി നമുക്ക് തോന്നും. അപ്രകാരം തന്നെ മഹ്റജ് ഊന്നിക്കൊണ്ടാണ് ഇത് ഉച്ചരിക്കുന്നത്. ഇതാണ് ജഹ്റിനെ പറ്റി പറയാനുള്ളത്. രണ്ടാമത്തത് ഹംസ്. ഹംസ് എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ വിപരീതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിപരീതമുള്ള സിഫത്തുകൾ. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ വിപരീതമാണ്. നേരത്തെ നമ്മൾ ശ്വാസം അടക്കിപ്പിടിച്ച് മഹ്റജ് ഊന്നിക്കൊണ്ടാണ് ജഹ്റ് പറഞ്ഞതെങ്കിൽ അതിൻ്റെ നേരെ വിപരീതം, ശ്വാസം വിട്ടുകൊണ്ട് പിന്നെ മഹ്റജിൽ ഊന്നൽ നൽകാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ 19 ജഹ്റിൻ്റെ അക്ഷരങ്ങളാണെങ്കിൽ ബാക്കിയുള്ള 10 വിപരീത സിഫത്ത് ആയ ഹംസിൻ്റെ അക്ഷരങ്ങളാണ്. അപ്പോൾ ഹംസ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ നമ്മൾ നേരത്തെ ജഹ്റിൻ്റെ അർത്ഥം ഇലാൻ എന്ന് പറഞ്ഞതുപോലെ ഭാഷയിൽ ഹംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്, അൽ ഖഫ, അതായത് ഗോപ്യമാകുന്നത്. അപ്പോൾ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഹ്റജിൽ ചെറിയ ഊന്നൽ, അതിൻ്റെ ഊന്നൽ നൽകാതെ, വല്ലാതെ ഊന്നൽ നൽകാതെ ചെറിയ രൂപത്തിൽ ആ ഊന്നലിന് എത്തിമാതിൽ വരുന്ന ദുർബലതയാണ് അക്ഷരങ്ങളുടെ ശ്വാസം പിടിച്ച് ഉച്ചരിക്കാതെ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇപ്പോൾ അതിൽ 10 അക്ഷരങ്ങളാണുള്ളത്. ഫഹസ്സഹു ഷഹ്സുൻ സകത്ത്, 10 അക്ഷരങ്ങളെ അങ്ങനെ ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഖത്തിമുദ്ദുൽ ജസരിയിൽ പറയുന്നു, മഹ്മൂസുഹ ഫഹസ്സഹു ഷഹ്സുൻ സകത്ത്. അപ്പം ഈ 10 അക്ഷരങ്ങൾ എഫ് അഹ് അസ് എഫ് അഹ് അഹ് അസ് അക് അത്. അപ്പോൾ ഇത് കാഫൊക്കെ പറയുമ്പോൾ, ത ഒക്കെ പറയുമ്പോൾ അക് അത്. അപ്പോൾ ഈ ഒരു ഹംസ് അതിന് നൽകണം. ജറയാനുൻ നഫ്സ് നഫസ് ഇന്ദൻ നുത്ഖി ബിൽ ഹർഫി ലിദ്ഉഫിൽ ഇഅ്തിമാദി അലൽ മഖ്റജ്. ഉച്ചരിക്കുമ്പോൾ അക്ഷരങ്ങളെ മഹ്റജിൽ ചെറിയ ഊന്നൽ നൽകിക്കൊണ്ട്, വല്ലാതെ ഊന്നൽ നൽകാതെ സോഫ്റ്റായി നിലയ്ക്ക് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. നേരത്തെ പറഞ്ഞ കുറച്ചുകൂടി ശക്തമായ രൂപത്തിൽ, സ്ട്രോങ്ങിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അൽ ജഹറിലുള്ളത്. മനസ്സിലായില്ല? 10 അക്ഷരമാണ് എഫ് അഹ് അസ് അഹ് അഷ് അഹ് അസ് അസ് അക്. അപ്പോൾ ഈ രൂപത്തിൽ ഫഹസ്സഹു ഷഖ്സുൻ സകത്ത്, 10 അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യണം, അതിനെ ശരിക്കും ഉച്ചരിച്ച് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇത് പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മുസ്തഹബായ സംഗതിയാണ്, പ്രാവർത്തികമാക്കലാണ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഏതായിരുന്നാലും ഒരു സംഗതി പഠിക്കുക എന്നുള്ളത് മറ്റു കാര്യങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വിപരീതം കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങൾ വിശേഷണങ്ങൾ, നമ്മൾ വിപരീതങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി നമ്മൾ പഠിച്ച ഈ ക്ലാസ്സിലൂടെ പഠിച്ചത് ഹംസ്, അതുപോലെ വിപരീതമായ ജഹർ. ഇത് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ അക്ഷരങ്ങൾക്ക് ആ രൂപത്തിൽ തന്നെ വിശേഷണം നൽകി കൊണ്ട് ഉച്ചരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാകുമ്പോഴാണ് ഈ വിശേഷണം കൂടുതൽ വരുന്നത്. അക്ഷരങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും പിന്നെ ഈ സിഫത്തുകൾ പ്രാവർത്തികമാക്കണം, അത് മുത്തഹരിക്കായി വരികയാണെങ്കിലും സാക്കിനായി വരികയാണെങ്കിലും അഥവാ ഹർക്കത്തുണ്ടെങ്കിലും ഹർക്കത്തില്ലെങ്കിലും ഈ സിഫാത്തുകൾ വിശേഷണങ്ങൾ ആ അക്ഷരത്തിന് കൊടുക്കേണ്ട സംഗതിയാണ്. പക്ഷേ അത് സുക്കൂനാകുമ്പോൾ കുറച്ച് കൂടുതൽ ശക്തമായി തന്നെ അല്ലെങ്കിൽ വ്യക്തമായി തന്നെ അത് നമുക്ക് അനുഭവപ്പെടും. എന്നാൽ മുത്തഹരിക്കായി വരുമ്പോൾ, ഹർക്കത്തുണ്ടായി വരുമ്പോൾ അത് കൂടുതൽ അനുഭവപ്പെടുകയില്ല, അല്ലെങ്കിൽ കൂടുതൽ അത്ര പിന്നെ ഉണ്ടാവുകയില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ ഇനി ബാക്കി വരുന്ന സിഫത്തുകൾ ഓരോന്നും വിപരീതങ്ങളുള്ളതും അതുപോലെ തന്നെ വിപരീതങ്ങൾ ഇല്ലാത്തതുമൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടും അല്ലാഹു ഖുർആൻ പാരായണം ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങൾ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നമ്മൾ കേട്ടുകഴിഞ്ഞത് പീസ് റേഡിയോ തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തുടർ പരമ്പരയിലെ രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള സമീർ മദീനി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷേഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറാൻ ആമിലെ 117 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേച്ചി.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പരിശുദ്ധ ഖുർആനിന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 31-ാമത്തെ വചനത്തിൽ കാക്കയെന്ന പക്ഷിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പർച്ചേസിന് ഇറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരം ആയിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ പ്രാമാണികമായി വ്യാഖ്യാനങ്ങളോടെ പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന ആ ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 48-49 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. വിശ്വാസികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും അനുഗ്രഹവും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ജംഷീർ സ്വലാഹി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قيل يا نوح احبط بسلام منا وبركات عليك وعلى أمم ممن معك وأمم سنمتعكم ثم يمسهم منا عذاب أليم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 48-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അള്ളാഹ്. നൂഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും അള്ളാഹു അവരെ ഒരു കപ്പലിൽ രക്ഷപ്പെടുത്തി സത്യനിഷേധികളായ മുഴുവൻ ജനതയെയും അള്ളാഹു ശിക്ഷിച്ചു കളഞ്ഞു. ശേഷം അവരുടെ കപ്പലിനെ അള്ളാഹു ജൂതി പർവ്വത നിരകളിൽ അതിൻ്റെ നങ്കൂരം ഇടുകയും അതിൽ നിന്ന് വിശ്വാസികളോട് ഇറങ്ങാൻ അള്ളാഹുവിൻ്റെ അനുവാദം കൽപ്പന വരികയും ചെയ്യുന്നതാണ് ഈ വചനത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത്. ഖീല യാ നൂഹ് ഇഹ്ബിത് ബിസലാമിം മിന്നാ വബറകാതിൻ അലൈക്. അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടു, ഖാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു. യാ നൂഹ് നൂഹേ, ഇഹ്ബിത് നീ ഇറങ്ങിക്കൊള്ളുക, ബിസലാമിൻ, സലാം എന്ന് പറഞ്ഞാൽ ശാന്തി സമാധാനത്തോടുകൂടി, ബിസലാം സമാധാനത്തോടുകൂടി ഇറങ്ങിക്കൊള്ളുക, മിന്ന നമ്മുടെ പക്കൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള സമാധാന ശാന്തിയോടുകൂടി, വ ബറക്കാത്തിൻ ശാന്തി മാത്രമല്ല അനുഗ്രഹങ്ങളോടുകൂടിയും, ബറക്കാത്ത് അനുഗ്രഹങ്ങൾ, അലൈക്ക ആർക്കൊക്കെയാണ് ഈ ശാന്തിയും സമാധാനവും, അലൈക്ക അല നൂഹ് നൂഹ് നബിയെ താങ്കളുടെ മേലും, വഅല ഉമമിൻ മിമ്മം മഅക താങ്കളുടെ കൂടെയുള്ള സമൂഹങ്ങൾക്കും, വ ഉമമുൻ എന്നാൽ വേറെ ചില സമൂഹങ്ങൾ, ഉമ്മത്ത് ഉമമ സമൂഹങ്ങൾ, സനുമത്തിഉഹും നാം അവരെ ആസ്വദിപ്പിക്കും, മത്തായി മത്തിയൊന്നും ആസ്വദിപ്പിക്കുക, ഇവിടെ ഉദ്ദേശിക്കുന്നത് നാം അവർക്ക് സൗഖ്യം നൽകും. തുമ്മ പിന്നെ, യമസ്സുഹും അവർക്ക് ബാധിക്കും, മസ്സ യമസ്സുനെ ബാധിക്കുക, യമസ്സുഹും അവരെ പിടികൂടും, അവരെ ബാധിക്കും, മിന്ന നമ്മളിൽ നിന്നുള്ള, നമ്മുടെ പക്കൽ നിന്നുള്ള, അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള, അദാബുൻ ശിക്ഷ, അലീം വേദനിക്കുന്ന ശിക്ഷ. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി, നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ ഉണ്ടാക്കി, വർഷങ്ങളെടുത്തിട്ടാണ് കപ്പലുണ്ടാക്കിയത്. ആ കപ്പലിൽ വിശ്വസിച്ച വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകൾ, എല്ലാ ജീവികളിൽ നിന്നുള്ള ഇണകൾ അവരാണ് ആ കപ്പലിലുള്ളത്. നിഷേധിയായി സത്യനിഷേധികളുടെ കൂടെയുള്ള തൻ്റെ മകൻ കപ്പലിൽ കയറിയില്ല. അവനോടുള്ള നൂഹ് നബിയുടെ നസീഹത്ത്, അവനെ കപ്പലിൽ കയറാൻ അദ്ദേഹം വിളിക്കുന്നതും, ഞാൻ വല്ല മലയിലും അഭയം തേടിക്കൊള്ളാം എന്ന അവൻ്റെ മറുപടിയും, അള്ളാഹുവിനോട് നൂഹ് നബി അലൈഹിസ്സലാം മകനെക്കുറിച്ച് സംസാരിക്കുന്നതും, അള്ളാഹു തിരിച്ച് നൂഹെ അവൻ നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനൊന്നല്ല, അവൻ ശരിയല്ലാത്തത് ചെയ്തവനാണ്, നിനക്കറിവില്ലാത്തൊരു കാര്യം നീ എന്നോട് അള്ളാഹുവിനോട് ആവശ്യപ്പെടരുത്, നീ അവിവേകികളുടെ കൂട്ടത്തിൽ ആയിപ്പോകരുതെന്ന് നിന്നെ ഉപദേശിക്കുകയാണ് എന്നൊക്കെയുള്ള തൊട്ടുള്ള വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. നൂഹ് നബി അലൈഹിസ്സലാം ഉടനെ അള്ളാഹുവിനോട് കാരുണ്യവും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള പാപ മോചനവും ചോദിച്ചു. ശേഷം അള്ളാഹു, ഇപ്പോൾ കപ്പലിലാണ് നൂഹ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരും, അവരോടാണ് പറയുന്നത് ഖീല യാ നൂഹ് നൂഹ് ഇഹ്ബിത് ബിസലാമിം മിന്ന വബറകാതിൻ. കാരണം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാർ, തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരടക്കം പലരും സത്യനിഷേധികളായി. അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള സലാം കിട്ടിയില്ല. അള്ളാഹിൻ്റെ ശാന്തി അവർക്ക് കിട്ടിയില്ല. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അവർക്ക് കിട്ടിയില്ല. മറിച്ച് എന്താ സംഭവിച്ചത്? അള്ളാഹുവിൻ്റെ ശിക്ഷയും അള്ളാഹുവിൻ്റെ കോപവുമാണ് പകരം അവർക്ക് കിട്ടിയത്, അവർക്ക് കപ്പലിൽ കയറാത്തവർക്ക് കിട്ടിയത്. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി പോയി. എന്നാൽ വിശ്വാസികളായി കപ്പലിൽ കയറിയവർ, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന വാഗ്ദാനം അല്ലേ, ഈ കപ്പലിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക നൂഹേ, എങ്ങനെ ബിസലാമിൻ മിന്നാ വബറകാതിൻ. ഒരാളുടെ ജീവിതത്തിൽ ദുനിയാവിൽ അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഹിദായത്ത് അല്ലേ, സത്യമാർഗം, ശരിയായ വിശ്വാസം, അതോടൊപ്പം അള്ളാഹുവിൽ നിന്നുള്ള ശാന്തി, അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ബറക്കത്തുകൾ, അതൊരാൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രധാനമാണ്. മനുഷ്യർ അനുഗ്രഹങ്ങൾ കിട്ടാൻ, സമാധാനം കിട്ടാൻ ഏത് മനുഷ്യനും ആഗ്രഹിക്കും. തീർച്ചയായും അനുഗ്രഹദാതാവ് അള്ളാഹു മാത്രമാണ്. ആത്യന്തികമായി ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നൽകാൻ കഴിവുള്ളവൻ സ്രഷ്ടാവും കാരുണ്യവാനുമായ അള്ളാഹു മാത്രമാണ്. ഇവിടെ തങ്ങളുടെ കൺമുമ്പിൽ വലിയ ഒരു ആയാത്ത് ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളും നൂഹ് നബി അലൈഹിസ്സലാമും കാണുകയാണ്. കാരണം നൂഹ് നബി അലൈഹിസ്സലാം ഞങ്ങളോട് പറഞ്ഞ, വാഗ്ദാനം ചെയ്ത ആ സ്രഷ്ടാവ് അള്ളാഹു, അവനാണ് യഥാർത്ഥ രക്ഷകനെന്നും അവനിൽ നിന്നാണ് സമാധാനമെന്നും അവനിൽ നിന്ന് മാത്രമാണ് സുരക്ഷിതത്വമെന്നും തങ്ങളുടെ കണ്ണുകൊണ്ട് അവർ കണ്ട് മനസ്സിലാക്കി. തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അവർ കണ്ട് മനസ്സിലാക്കി. കാരണം ഈ കപ്പൽ അതിനുള്ള ദൃഷ്ടാന്താണ്. കൺമുമ്പിൽ മഴ പെയ്ത് അവർ ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള പ്രളയം, ആ പ്രളയത്തിൽ ആ ഭൂമിയിലെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, നശിക്കുന്ന കാഴ്ച അവർ കാണുമ്പോൾ അവർക്കത് ബോധ്യപ്പെടുകയാണ്. പക്ഷേ ഈ ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നൂഹ് നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് മാത്രമല്ല, അത് ഈ ഭൂമി അവസാനിക്കുന്ന കാലം വരെയുള്ള വിശ്വാസികളായ ആളുകൾക്കുണ്ട് എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ വ ഉമമുൻ സനുമത്യുഹും, എന്നാൽ വേറെ ചില ഉമ്മത്തുകൾ, സമൂഹങ്ങൾ, അവർക്ക് നാം സൗഖ്യം നൽകും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് സൗഖ്യം നൽകിക്കഴിഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? സുമ്മ യമസ്സുഹും മിന്നാ അദാബുൻ അലീം, പിന്നീട് നമ്മുടെ പക്കൽ നിന്നുള്ള വേദനയേറിയ ശിക്ഷയും അവർക്ക് ബാധിക്കും എന്ന് ഈ പിന്നെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്, തീർച്ചയായും ആ സലാം, മിനസ്സലാം അലൈഹി, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മേലുണ്ട്, വാല മൻ മഅഹു മിനൽ മുഅ്മിനീൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളവർക്കുമുണ്ട് എന്ന് യുഖ്ബിറു തആല, അള്ളാഹു അറിയിക്കുകയാണ് നൂഹ് നബി അലൈഹിസ്സലാമിനോട്. വാല കുല്ലി മുഅ്മിനീൻ മിൻ ദുർജിയത്തിഹി ഇലാ യൗമിൽ ഖിയാമ. തഫ്സീറു സഅദിയിൽ ഇപ്രകാരമാണ് നമ്മളതിനെ കാണുന്നത്, ഖിയാമത്തു നാൾ വരെയുള്ള അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരകളിൽ വിശ്വാസികളായ ആളുകൾക്കൊക്കെ ഈ സമാധാനം ലഭിക്കും. കാരണം പിന്നെ കമാഖാല മുഹമ്മദ് ബിൻ കഅബ് ദഖല ഫീ ഹാദസ്സലാം, ഈ ശാന്തിയിൽ പ്രവേശിക്കുന്നു, ഈ സലാമിൽ ഉൾപ്പെടുന്നു, കുല്ലു മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തു നാൾ വരെയുള്ള എല്ലാ സത്യവിശ്വാസി വിശ്വാസിനികളും ഈ സലാമിൽ, അള്ളാഹു പറഞ്ഞ ഈ ശാന്തിയും ബറക്കത്തും ലഭിക്കുന്നവരിൽ ഉൾപ്പെടും എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അള്ളാഹു അഅലം. കാരണം വഖദാലിക ഫിൽ അദാബി വൽ മതാഇ കുല്ലു കാഫിരിൻ വകാഫിറത്തിൻ ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹുവിൻ്റെ ശിക്ഷ ആർക്കാണ്? ഇവരുടെ തലമുറകൾക്ക് ശേഷം വരുന്ന ആ ആളുകൾ, അതിലുള്ള നിഷേധികളും നിഷേധിനികളുമായ ആണും പെണ്ണും ആരാകട്ടെ, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ആയത്തിൽ നിന്ന് തീർച്ചയായും പഠിപ്പിക്കപ്പെടുന്നത്. കാരണം പിന്നെ ഈ കപ്പലിലുള്ളവർ മാത്രമാണെങ്കിൽ വ ഉമമുൻ, വേറെ ചില സമൂഹങ്ങൾ എന്ന് പറയേണ്ടതില്ലല്ലോ. ഉമ്മത്തുൻ ജം ഉമം, ഇവിടെ സമൂഹങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ ഭൂമിയിൽ പിന്നെ അവശേഷിക്കുന്നത് ആ കപ്പലിലുള്ള ആളുകൾ മാത്രമാണ്. പക്ഷെ അവരിൽ നിന്നാണ് പിന്നീട് ഈ ഭൂലോകത്ത് തലമുറകളും ഗോത്രങ്ങളും വർഗങ്ങളും സമൂഹങ്ങളും ഒക്കെ പിന്നെ ഉണ്ടായി രൂപപ്പെട്ടു വന്നത് ഒക്കെ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായും ആ കപ്പലിൽ ഉള്ളവർ താങ്കളുടെ കൂടെപ്പുള്ള ആളുകൾ, അവർ വിശ്വാസികളാണ്. പക്ഷേ വ ഉമമുൻ സനുമത്യഴുക്കും, ഇനി അതിൽ നിന്ന് ഇറങ്ങി ആ തലമുറ മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ, അവർക്ക് ശേഷം തലമുറകൾ തലമുറകൾ രൂപപ്പെട്ടു വരുമ്പോൾ, അവർ അള്ളാഹുവിനെ ശരിയായി മനസ്സിലാക്കി അള്ളാഹുവിന് മാത്രം ഇബാദത്തുകളും അവനോട് മാത്രം പ്രാർത്ഥനകളും പ്രാർത്ഥനകളും അർപ്പിച്ച് തൗഹീദ് ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർക്ക് സലാമുൻ മിന്നാ വബറകാത്തിൻ, അവർക്ക് സുരക്ഷിതത്വവും അനുഗ്രഹവും അള്ളാഹുവിൽ നിന്ന് ഉണ്ടാകും. അത് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. പക്ഷേ ഇവിടെ നൂഹ് നബി അലൈഹി സ്സലാം പ്രബോധനം ചെയ്തപ്പോൾ, നൂഹ് നബിയുടെ ശരിയായ മാർഗത്തിലേക്ക് കടന്നു വരാത്ത അതേ റൂട്ടിൽ സഞ്ചരിക്കുന്ന തലമുറകൾ പിന്നീട് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട രൂപത്തിൽ വിശ്വസിക്കാത്ത ഒരു ജനപദമാണെങ്കിൽ തീർച്ചയായും ആ ജനസമൂഹം സുമ്മ യമസ്സുഹും മിന്നാ അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ അവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇതാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ആയത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം നടത്തിയ പ്രബോധനവും ആ പ്രബോധനത്തിന് അദ്ദേഹത്തിൻ്റെ ജനതയുടെ പ്രതികരണവും ഒക്കെയാണ് ഇതിൻ്റെ ഈ വചനങ്ങളിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി തൊട്ടടുത്ത വചനം, തീർച്ചയായും ആ വചനത്തിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ചരിത്രം, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയുടെ ഈ ചരിത്രം ഓർമ്മപ്പെടുത്തി പഠിപ്പിച്ച് അതിനുശേഷം ചില കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. തിൽക്ക ആയത്ത് പ്രകാരമാണ് തിൽക്കമിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക് മാ കുന്ത തഅലമുഹ അൻത വല ഖൗമുക് മിൻ ഖബ്ലി ഹാദ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. തിൽക്ക മിൻ അംബാഇൽ ഗൈബി നൂഹീഹാ ഇലൈക്, തിൽക്ക നബിയെ അവയൊക്കെ, തിൽക്കർണ ആ കാര്യം, ഏ കാര്യം, ഇതിൻ്റെ മുമ്പ് പല ആയത്തുകളിലായി അള്ളാഹു അറിയിച്ച നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനപദത്തിൻ്റെ അവസ്ഥയും അവർക്ക് വന്ന് ഭവിച്ച ശിക്ഷയും, നൂഹ് നബിയുടെ കൂടെ വിശ്വസിച്ചവർ അള്ളാഹു രക്ഷപ്പെടുത്തിയതും അവർ നൂഹ് നബീൻ്റെ മകൻ്റെ അവസ്ഥയും ഒക്കെ, അതാണ് തിൽക്ക ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം. മിൻ അംബാഇൽ ഗൈബി, നബ അംബാ എന്നാണ് വാർത്ത വൃത്താന്തം എന്നാണ്, നബ അംബാ മിൻ അംബാഇൽ ഗൈബി, അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാണ്, അതായത് കഴിഞ്ഞുപോയ ചരിത്രത്തിൽ കഴിഞ്ഞുപോയതാണ്, ഒരിക്കലും ഇവിടെയുള്ള ആളുകൾക്ക് അത് കണ്ടെത്താൻ കഴിയില്ല. മിൻ അംബാഇൽ ഗൈബി, ഗൈബിയായ അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാണ്, വിവരങ്ങളിൽപ്പെട്ടതാണ്. നൂഹീഹ, ആ വാർത്തകൾ നാം വഹിയായി നൽകുന്നു. ആർക്ക്? ഇലൈക്ക്, നബിയെ താങ്കളിലേക്ക്. അപ്പോൾ താങ്കളിലേക്ക് ആ ചരിത്രവും അവിടുത്തെ സംഭവിച്ച കാര്യങ്ങളൊക്കെ മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം വഹിയായി അറിയിക്കുകയാണ്. മാ കുന്ത, താങ്കളായിരുന്നില്ല, തഅലമുഹ അൻത വല ഖൗമുക മിൻ ഖബ്ലി ഹാദ, ഈ വാർത്ത നാം അറിയിച്ചു തരുന്നതിൻ്റെ മുമ്പ് താങ്കളോ താങ്കളുടെ ജനതയോ ഇത് അറിയുന്നവരായിരുന്നില്ല, അറിയുമായിരുന്നില്ല നിങ്ങൾക്ക് അല്ലേ. മാ കുന്ത, താങ്കളായിരുന്നില്ല, തഅലമുഹ അതറിയുന്നവൻ, അൻത താങ്കളോ, വല ഖൗമുക താങ്കളുടെ ജനതയോ, മിൻ ഖബ്ലി മുമ്പ്, ഹാദ ഇത് അറിയിച്ചു തരുന്നതിൻ്റെ മുമ്പ്, ഇതിനു മുമ്പ് അതറിയുമായിരുന്നില്ല. അതുകൊണ്ട് ഫസ്ബിർ, അതുകൊണ്ട് നബിയെ താങ്കൾ ക്ഷമിക്കണം. ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ, ഇന്ന തീർച്ചയായും, അൽ ആഖിബത്ത്, ആഖിബത്ത് എന്നാണ് പര്യവസാനം, അനന്തരഫലം, അവസാനം, ലിൽ മുത്തഖീൻ അതാർക്കുള്ളതാണ്? സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഈ വചനത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത്, അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയ അനുഗ്രഹവും ആ അനുഗ്രഹമാകുന്നു ഏറ്റവും വലിയ അനുഗ്രഹം. എന്താണ് റസൂലുള്ളാഹിക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്ന്? അല്ലാഹുവിൻ്റെ പ്രവാചകനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞെടുത്തു. അദൃശ്യകാര്യങ്ങളിൽപ്പെട്ട വിവരങ്ങൾ വഹിയായി അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ അല്ലേ, അതിന് തിരിച്ച് അല്ലാഹുക്ക് ശുക്ർ ചെയ്യണം, അല്ലാഹുവിനോട് നന്ദി കാണിക്കണം. അല്ലാഹു നൽകിയ ഈ അനുഗ്രഹങ്ങളിൽ ഈ അവസ്ഥയിൽ ക്ഷമയോടുകൂടി നിലകൊള്ളണം. അതാണ് ശരിയായ മാർഗവും ശരിയായ ദീനും എന്ന് മനസ്സിലാക്കുക. പിന്നെ പര്യവസാനം, ഏറ്റവും നല്ല പര്യവസാനം അല്ലേ. എന്തൊക്കെ സംഭവിച്ചു നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ, പക്ഷേ അവസാനം നൂഹ് നബിയും അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരുമാണ് സുരക്ഷിതമായി രക്ഷപ്പെട്ടത്. ആ കപ്പൽ, സുരക്ഷിതത്വത്തിൻ്റെ തൗഹീദിൻ്റെ ആ കപ്പൽ ജൂദി പർവ്വതത്തിൽ അണഞ്ഞത് അവർക്കായിരുന്നു നല്ല പര്യവസാനം. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള ശാന്തിയും അവർക്ക് ലഭിച്ചു എന്ന് തീർച്ചയായും അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം. എന്ത്? ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. നല്ല പര്യവസാനം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ചു ജീവിക്കുന്നവർക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്തൊക്കെ കണക്ക് കൂട്ടലുകൾ നടത്തിയാലും, എന്തൊക്കെ കണക്ക് കൂട്ടലുകൾ നടത്തിയിട്ടില്ലെങ്കിലും നല്ലൊരു പര്യവസാനം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്നവർക്കായിരിക്കും. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് നിഷേധത്തിൻ്റെ, തിന്മകളുടെ, കുഫറിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ എത്ര പ്ലാൻ ചെയ്താലും, എന്തെല്ലാം പിന്നെ സപ്പോർട്ടുകൾ ഭൂമിയിൽ ദുനിയാവിൽ അവർക്കുണ്ടായാലും അതൊക്കെ തകർന്നടിഞ്ഞ് നാമാവശേഷമായി പോകും. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മുമ്പ് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം തീർച്ചയായും പഠിപ്പിക്കുന്നത്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അറിയിച്ചത്. നമ്മളെയും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ആശയങ്ങൾ, വചനങ്ങൾ ശരിയായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ ക്രമീകരിക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്.

മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി ഖുർആൻ ടെലിക്വിസ്. വിശുദ്ധ ഖുർആൻ വചനങ്ങളുടെയും അധ്യായങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്ത നാടുകളിൽ നിന്നും കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്ത ടെലിക്വിസ്, ഖുർആൻ ടെലിക്വിസ് പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡാണ് നാം കേൾക്കുന്നത്. കുട്ടികളുമായി സംവദിക്കാൻ നമ്മോടൊപ്പം ഹാഫിദ് ജാഫർ സലഫിയാണ് കൂടെയുള്ളത്. ശ്രോതാക്കളെ, ഖുർആൻ ടെലിക്വിസ് പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയനിറഞ്ഞ കൂട്ടുകാരെ, കൂട്ടുകാരികളെ, പതിവ് പോലെ വീണ്ടും ഇന്ന് നമ്മൾ പീസ് റേഡിയോ ടെലിഗിസിലേക്ക് നമ്മുടെ സമയം എത്തിയിരിക്കുകയാണ്. നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനമറിയിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ, നിരന്തരമായി ശ്രമിച്ചിട്ടും അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാരോട്, നിങ്ങൾ നിരന്തരമായി വിളിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും വിളിക്കുമ്പോൾ, നമ്മുടെ അവസരമെത്തുമ്പോൾ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാ. ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ നമ്മുടെ ടെലിക്വിസിൽ ആദ്യമായി നമ്മോടൊപ്പം സംസാരിക്കാൻ അവസരം ലഭിച്ച നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരാണെന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? ആര്? നശ്വ. നശ്വ എവിടുന്നാ വിളിക്കുന്നേ? തിരുമിറ്റക്കോട്. തിരുമിറ്റക്കോട് ഏത് ജില്ലയാണ്?
2: പാലക്കാട് ജില്ല.
1: പാലക്കാട് ജില്ലേന്റെ ഒരു ഭാഗമാണ് അല്ലേ, ഒരറ്റാണ്. നമ്മൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: നാലാം ക്ലാസ്.
1: നാലാം ക്ലാസ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഏതാ?
2: എ യു പി എസ് ഇരുമ്പകശ്ശേരി.
1: ഓക്കെ. പിന്നെ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. മദ്രസയിൽ പഠിക്കണ്ട? എത്രാം ക്ലാസ്സിലാണ്?
2: നാലാം ക്ലാസ്സിൽ.
1: ഏത് മദ്രസയിലാണ്?
2: തിരുമിറ്റക്കോട് സലഫി മദ്രസയിലാണ്.
1: ആ ഓക്കെ. മോള് മദ്രസയിലെ ഏറ്റവും നല്ല സുഹൃത്താരാ, കൂട്ടുകാരി?
2: മിൻഹ.
1: മിൻഹ, ഓക്കെ. നല്ല ഇഷ്ടാണോ മിൻഹനെ? ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇഷ്ടല്ലേ? ഉണ്ടല്ലേ, ഓക്കെ. പിന്നെ പീസ് റേഡിയോ കേൾക്കാറുണ്ടോ?
2: കേൾക്കാറുണ്ട്.
1: ഏത് പ്രോഗ്രാമാണ് പിന്നെ കൂടുതൽ ഇഷ്ടമായി, കൂടുതലായി കേൾക്കുന്നത്? പൂമരത്തനൽ. അപ്പൊ പാട്ട്, കഥ അങ്ങനെ എല്ലാം ഇഷ്ടമാണ് അല്ലേ, അതിലെല്ലാം ഉണ്ടാവും. ഈ മദ്രസ കേൾക്കാറുണ്ടോ? സ്റ്റാർ ക്വസ്റ്റോ? സ്റ്റാർ ക്വസ്റ്റ് കേൾക്കാറുണ്ടോ? ആ ഓക്കെ. അപ്പോൾ പീസ് റേഡിയോയിലെ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകളൊക്കെ കേൾക്കാറുണ്ട്. നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ, മദ്രസൂർ സ്കൂളിലൊക്കെ? ഓക്കെ. ടെലിഗിസിലേക്ക്, ടെലിഗിസിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണെന്ന് മോൾക്കറിയോ? അവസാനത്തെ ജുസ്ഇൽ നിന്നാണ് ചോദിക്കാം, അറിയാമായിരിക്കും. മൂന്ന് ചോദ്യങ്ങളാണ്. നന്നായി ശ്രദ്ധിച്ച് നന്നായി കേട്ട് ഉത്തരം പറയണം കേട്ടോ.
2: ആ
1: ഖുർആനൊക്കെ പഠിക്കാറുണ്ടല്ലേ? ആ ഏതുവരെ മനപ്പാഠം മോള് പഠിച്ചിട്ടുണ്ട്? ഫജ്ർ വരെ. ആ അതിൻ്റെ മുകളിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേ. ഓക്കെ. ശരി, എന്നാൽ ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്ത് ഓതാം, അതിൻ്റെ ബാക്കി മോള് ഓതിയാൽ മതി. റെഡിയാണോ? ആ ഓക്കെ. وما يغني عنه ماله إذا تردى
2: إن علينا إيابه
1: إن علينا لل
2: لل
1: إن علينا لل
2: إن علينا لل
1: آه كتم ആ മാഷാ അല്ലാ, ബാക്കി ബാക്കി ബാക്കി ഓക്കെ മതി മതി മതി മതി. അത് ഏത് സൂറത്തിലാണെന്ന് അറിയോ മോൾക്ക്? നശ്വ മോൾക്ക് അറിയാലോ, മോൾ ഓതുന്നുണ്ടല്ലോ. അപ്പൊ ഏത് സൂറത്തിലാണെന്ന് മോൾക്ക് അറിയാം. ലാ യസ്ലഹ ഇല്ല അല്ലദീ കദ്ദബ വതവല്ല. ഞാൻ ഒരു സൂറത്ത് പറയാം, അതിൻ്റെ താഴെയുള്ള സൂറത്താണ്, സൂറത്തു ശംസ്. അതിൻ്റെ താഴെയുള്ള സൂറത്താണ്, ഏതാണ്? സൂറത്തുൽ ലൈലി. ഓക്കെ മാഷാല്ലാ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശരിയാണ് മോളെ, കേട്ടോ. ആ ഇനി രണ്ട് ചോദ്യം കൂടെ ഉണ്ട്, ഇതുപോലെ ഉത്തരം ശരിയാവോ? ആവുന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ. എന്താ മോളെ ഒച്ചപ്പാട് കേൾക്കണു? ഓക്കെ എന്നാ ശ്രദ്ധിച്ച് കേൾക്കട്ടോ. നശ്വമോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. ചോറ് തിന്നേറ്റുണ്ടോ
2: അടിയില്?
1: ഇതിന്റെ അടിയിൽ ചോറ് തിന്നുണ്ടോ? ആയിക്കോട്ടെ. അപ്പോ രണ്ടാമത്തെ ചോദ്യം ഞാൻ ഒരായത്തോതാ, അത് ഏത് അധ്യായത്തിലാണെന്ന് മോള് പറഞ്ഞാ മതി. ഓക്കേ.

0: സൂറത്തുൽ ഫജ്ർ.
1: സൂറത്തുൽ ഫജ്ർ, അത് പെട്ടെന്ന് കിട്ടിയല്ലോ, മാഷാല്ലാ. അതിപ്പോ അവസാനമായി പഠിച്ച സുഹൃത്തായതുകൊണ്ടായിരിക്കും അല്ലേ? ആ ഓക്കെ. അപ്പൊ പഠിക്കുന്ന സുഹൃത്തുക്കളൊക്കെ നന്നായി എല്ലാ ദിവസവും മോദി നല്ലോണം ആവർത്തിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പൊ ഉത്തരം പറയാൻ കഴിയുന്നത്. നശ്വമോൾ, എനിക്ക് തോന്നണ ഈ അവിടെ എന്തോ വേറെ കളിക്കണുണ്ട്. പിന്നെന്താ അങ്ങോട്ട് ഇടക്കൊന്ന് ശ്രദ്ധ പോണ്ടല്ലോ. ആ കിട്ടിയപ്പോഴുള്ള സന്തോഷം കൊണ്ടല്ലേ. ഓക്കെ ഓക്കെ, എന്നാ മോള് ആ സന്തോഷത്തെ ഒരു പാട്ട് പാടിക്കാം. ഞങ്ങൾക്കൊന്ന് സന്തോഷം, അത് കേൾക്കുന്നവർക്കൊക്കെ ഒരു സന്തോഷം ആവട്ടെ.

0: കണ്ടതു വന്നാൽ ലക്ഷപ്പൂരം കച്ചവടം കേമം, അതിലവസാനം മോഹരി വാങ്ങി പണ്ഡിതർ തടി തപ്പും. പണത്തിനായി പാടുപെടുന്നൊരു ജനങ്ങളാണ് ലോകത്ത്. പടച്ചവന്റെ നിയമം കാറ്റിൽ പരത്തുമിവരാം കാര്യത്തിൽ, പരത്തുമിവരാം കാര്യത്തിൽ.
1: ഓക്കെ, മാഷാല്ലാ. നശ്വ മോളെ, ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും. മോൾക്ക് വിളിച്ച് കിട്ടിയ സന്തോഷം, ഇത് കേൾക്കുന്നവരൊക്കെ മോളുടെ പാട്ട് എന്തൊരു രസാണ്. നല്ല ഉഷാറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ.
0: ഇപ്പൊ
1: എനിക്ക് നന്നായി സന്തോഷമായി, അതേപോലെ തന്നെ ഇത് കേൾക്കുന്നവർക്കൊക്കെ സന്തോഷം ഇഷ്ടാവും. നശ്വമോൾ, ഇനിയൊരു ചോദ്യം കൂടി ഉണ്ട്, ഉത്തരം കിട്ടുമോ? കിട്ടിയാൽ മാഷാല്ലാ സമ്മാനം, നല്ലൊരു സമ്മാനം നശ്വമോൾക്ക് കിട്ടും. ഇപ്പോഴത്തേക്കാൾ സന്തോഷം ഒന്നുകൂടി കൂടും അല്ലേ. എന്നാ മോളോട് ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ. സമ്മാനം കിട്ടാൻ ചെറുത് വയ്ക്കണോ വലുത് വയ്ക്കണോ? ഏതായാലും കുഴപ്പമില്ല, ഉത്തരം പറയും. ആ ഇൻഷാല്ലാ. എന്നാ ഇനി ചോദിക്കാൻ പോണത്, ഞാൻ ഓതുന്ന ആയത്തിന്റെ തൊട്ടു മുകളിലുള്ള ആയത്ത് ഓതണം. നന്നായി ശ്രദ്ധിച്ച് കേട്ടോ, എളുപ്പമുള്ളതാണ്, ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് കിട്ടും. അടുത്തായി തോന്നണോ? فَإِنَّ مَعَ الْعُسْرِ يُسْرًا، إِنَّ مَعَ الْعُسْرِ يُسْرًا، فَإِذَا فَرَغْتَ فَانصَب وَإِلَى رَبِّكَ فَارْغَب.
0: ആദ്യം
1: അതിന്റെ മേലുള്ള ആയത്താണ് വേണ്ടത്.
0: ആദ്യം കൂടി
1: ورفعنا لك ذكرك. നശ്വ മോൾക്ക് ഉത്തരം കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വീണ്ടും വീണ്ടും ഓതുന്നത് കേട്ടോ. ആ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നണത്. ആ അത് ആ സൂറത്തിലുള്ളതാണ്, അതിപ്പോ ഞാൻ ഓതിയതാണ്. മുളത്തുനിന്ന് എനിക്ക് കിട്ടേണ്ട ഉത്തരം എന്ന നാലാമത്തെ ആയത്തിന്റെ തൊട്ടു മുകളിലുള്ള മൂന്നാമത്തെ ആയത്താണ് എനിക്ക് വേണ്ടത്. അത് മോൾ ഉത്തരം പറയും എന്ന് തന്നെയാണ്. ചെറിയൊരു ക്ലൂ ആണോ? ചെറിയ ക്ലൂ തന്നാ പിന്നെ സമയം തരൂല കേട്ടോ. ആ സൂറത്തിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം, സൂറത്തിന്റെ പേര് പറഞ്ഞു തരാം. സൂറത്തു ശർഹ്. ശർഹ് എന്തോ ഒന്നുകൂടി അന്ന് ശരിയാണ്. അതിനുശേഷം അല്ല, അതിന്റെ ഫസ്റ്റ് ആയത് നോദിയാ നോക്കട്ടെ. ആ സൂറത്തിന്റെ ആദ്യത്തെ ആയത്
0: നോദിയേ.
1: ഓക്കെ, ഉത്തരം ശരിയാണ്. പക്ഷെ ആ സൂറത്തിന്റെ ആദ്യ ആയത് ഒന്ന് മോള് ചോദിക്കാൻ നോക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പൊ ശരിയായി ശരിയായി ശരിയായി. ഇപ്പൊ ശരിയായി. ഇപ്പൊ നാലാമത്തെ ആയത്താണ് ചോദിച്ചിരുന്നത്. പക്ഷെ മോൾക്ക് പെട്ടെന്ന് മുകളിൽ നിന്ന് ഓതാൻ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കിട്ടായിരുന്നല്ലേ. ആ അപ്പൊ ഇനി പഠിക്കുന്ന സമയത്തെ എവിടുന്ന് ചോദിച്ചാലും കിട്ടുന്ന രൂപത്തിൽ അങ്ങനെ പഠിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും സന്തോഷമായി, വിളിച്ചതിനും സന്തോഷമായി, ഇപ്പൊ സമ്മാനവും കിട്ടി അല്ലേ. ഇനി സമ്മാനം കിട്ടി, വിളിച്ചതും സമ്മാനം കിട്ടി, അതൊക്കെ കൂട്ടുകാരോടൊക്കെ പറയണം മോള്. സന്തോഷം കേട്ടോ. രണ്ടാഴ്ചന്റെ ഉള്ളിൽ കേൾക്കാട്ടോ. ഓക്കെ, രണ്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ കേട്ട് നോക്കുക, അപ്പൊ മോളുടെ ശബ്ദം വരും. നിങ്ങളുടെ എല്ലാരത്തും കേൾക്കാൻ പറയണം, കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, സന്തോഷമായി. ഇൻഷാല്ലാ ഇനിയും വിളിക്കുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം.
1: തിരുമിറ്റക്കോടിൽ നിന്നും നെസ്വ എന്ന കൂട്ടുകാരിയായിരുന്നു ഇതുവരെ നമ്മോടൊപ്പം ടെലിഗിസിൽ പങ്കെടുത്തത്. മോള് നന്നായി ഖുർആനൊക്കെ പാരായണം ചെയ്യുന്ന, ടെലിഗിസിലെ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറഞ്ഞ നല്ല കൂട്ടുകാരിയാണ്. കേട്ട എല്ലാവർക്കും മോളുടെ സംസാരം ഇഷ്ടമായി കാണും. അതോടൊപ്പം തന്നെ കൃത്യമായി ഉത്തരം പറഞ്ഞതോടൊപ്പം തന്നെ നമ്മോടൊപ്പം പാട്ടുപാടി നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. മോൾക്ക് അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇതുപോലെ മറ്റു കൂട്ടുകാർക്കും ടെലിഗിസിലേക്ക് പങ്കെടുത്ത് സമ്മാനം നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സമയം അധികരിച്ചതുകൊണ്ട് തന്നെ അടുത്ത കോളിലേക്ക് നമുക്ക് കടക്കാം. ആരാണ് അടുത്തതായി നമ്മോട് ചേരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
0: ഫർഹ.
1: ഫർഹ, ഫർഹ മോള് എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
0: യു കെ ജിയില്.
1: എവിടെയാണ് സ്ഥലം?
0: പത്തപ്പിരിയം.
1: പത്തപ്പിരിയം. വീട്ടിലാരൊക്കെയുള്ളത്? മോളുടെ വീട്ടിലാരൊക്കെയുള്ളത്? ഫർഹ മോൾ,
0: അമ്മയും
1: താത്തയൊക്കെ എല്ലാരും ഉണ്ട്. ഓക്കെ,
0: കുട്ടിയുണ്ട്,
1: ചെറിയ കുട്ടിയുണ്ടോ? എങ്ങോട്ടും പോയിട്ടില്ല?
0: കല്യാണത്തിന്
1: പോയി വന്ന് വേഗം ടെലിഗിസിലേക്ക് വിളിക്കാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ആദ്യമായിട്ടാ വിളിക്കുന്നേ? മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലേ. ആരുടെ കല്യാണ? ആ, കാക്കു വിളിച്ചിട്ടുണ്ട്. ആരുടെ കല്യാണത്തിന് പോയിന്ന്? ആരുടേന്നൊന്നും അറിയില്ല. ടീച്ചറെ കല്യാണാണ്. ആരുടെ? ഫർഹ മോളുടെ? മദ്രസത്തെ ടീച്ചറിന്റെ കല്യാണ. മദ്രസിലപ്പോ എത്രാം ക്ലാസ്സിൽ പഠിക്കണേ?
0: ചേർത്തിട്ടില്ല.
1: ആ, അപ്പോ ഇപ്പൊ പഠിപ്പിച്ച മദ്രസില്. ആ, ഇപ്പൊ പഠിപ്പിച്ചിരുന്നു അല്ലേ. ഏത് മദ്രസയാണ്? ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കല്ലേ. മോള് ഖുർആനൊക്കെ ഓതാൻ അറിയോ? എന്നാ ഖുൽ ഹുവല്ലാഹു എന്ന് ഓതിക്കാം, നോക്കട്ടെ. ഓക്കെ, എന്നാ ഞാൻ ഒന്നാമത് ചോദിച്ചോക്കട്ടെ. അപ്പൊ മോള് ഓത്ത് കേട്ടിട്ട് മോള് മൂന്നിന് ഉത്തരം കിട്ടുന്ന എനിക്ക് തോന്നണ. കിട്ടുവോ ഫർഹ മോളെ? കൊറച്ചോള് പഠിച്ചിട്ട് എന്നാലും കിട്ടും ഇൻഷാല്ലാ. നമുക്ക് നോക്കാലേ. ഫർഹ മോളെ, ഇജിതിന്റെ അടിയിൽ ബിസ്ക്കറ്റ് തിന്നുണ്ടോ?
0: ഇല്ല.
1: ബിരിയാണിയൊക്കെ തിന്നിട്ടല്ലേ ഇപ്പൊ വന്നിക്കണേ. ഇപ്പൊ ബിരിയാണിയൊക്കെ തിന്ന് വന്നിക്കല്ലേ. ആ, അപ്പോ നേരെ ശ്രദ്ധിക്കട്ടോ. ഉറക്കം വരുന്നുണ്ടോ? ആ, ബിരിയാണിയൊക്കെ തിന്ന് നല്ല മയങ്ങി ഉറങ്ങി നീച്ചിക്കണം, അതാണ് ഒരു ഉഷാറിട്ടാത്തത്. ഫർഹ മോൾ,
0: ആ
1: അന്നൊന്ന് എഴുന്നേറ്റ് നിന്നാ, നോക്കട്ടെ. എഴുന്നേറ്റോ? നിന്നു. ആ, ഇനി ഇരുന്നോട്ടോ മോളോ. ആ, ഇനി ഇരുന്നോ. നല്ല ഉഷാറിൽ ഉത്തരം പറയണം. ആ, അടുത്ത് ആരുള്ളത്? മോളുടെ അടുത്ത് ആരുള്ളത്?
0: ഉമ്മയും
1: കുട്ടിയുണ്ട്. ആ ഉമ്മാന്റെ ചകിട് പൊട്ടണം, ആ ജാതി സൗണ്ടില് ഓതണം കേട്ടോ. ആ എന്നാ ചോദിക്കട്ടെ. ആ ഞാൻ ഒരായത്ത് ഓതാ, അതിന്റെ ബാക്കി ഓതി എന്നിട്ടോ മോള്. ليله القدر خير من الف شهر
0: تنزل الملائكه.
1: ആ നല്ല സൗണ്ട് സൗണ്ട്. ആ ആ സൗണ്ട് നല്ല. ആ ഓതിക്കോ ഫർഹ മോളെ, ഓതന ശരിയാണ്, നല്ല ഉച്ചത്തിൽ ഓതിക്കോ. ഒന്നുകൂടി ആദ്യം മുതൽ നോതി നോക്കി. തനസ്സലുൽ മലാ. ഫർഹ മോളെ, ആ ഓതണ്ട് അല്ലേ? ആ എനിക്ക് കേൾക്കണില്ലേ.
0: തനസ്സലുൽ മലായികത്തു വർഹുലൈക
1: വർറൂഹു ഫീഹ ഫർഹമോളിന്റെ ഉത്തരം ശരിയാണ്. പക്ഷെ ഫർഹമോൾ ഇങ്ങനെ ഓദനന്റെ അടിയിൽ കൂടി ഉറങ്ങണ്ടോ സംശയമുണ്ട്. എടുത്തിട്ടില്ല. എന്നാലും ഫർഹ മോള് ഓതുണ്ടല്ലോ. എന്നാലും മോള് ഓതുണ്ടല്ലോ. ആയിക്കോട്ടെ എന്നാ. ആ എന്തേ ആയിക്കോട്ടെ എന്നാ. ഇനി മോളത്തെ അവസാനത്തെ ഒരു ചോദ്യം കൂടി കേട്ടോ. ആ ഞാനൊരു ആയത്തോ ഓതും, അതേത് സൂറത്തിലാന്ന് മോള് പറഞ്ഞാൽ മതി കേട്ടോ. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ. ഫർഹ മോൾ ഉറങ്ങിയോ? മോളെ ആ ജി കേൾക്കണില്ലേ. വമാ യുഗ്നി അൻഹു മാലുഹു ഇദാ തറദ്ദ.

0: അതറിയില്ല.
1: ആയിക്കോട്ടെ, എന്നാൽ മോളിഞ്ഞ് കുറച്ചുകൂടി കൂടുതൽ സൂറത്തുകളൊക്കെ ഓതി പഠിച്ചിട്ട് ടെലിഗിസിലേക്ക് വിളിക്കണം കേട്ടോ. ആ അടുത്ത ആഴ്ച വിളിക്കണം കേട്ടോ. അപ്പോഴേക്ക് നന്നായി പഠിക്കുവോ? ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.
0: വലൈക്കും സലാം.
1: പത്ത് പിരിയത്തുള്ള യു കെ ജിയിൽ പഠിക്കുന്ന ഫർഹ മോളാണ് നമ്മോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. ഫർഹമോൾ റേഡിയോ ചോദിച്ച ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞുവെങ്കിലും പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. ഏതായിരുന്നാലും അടുത്ത എപ്പിസോഡുകളിൽ മോള് വിളിച്ച് സമ്മാനം ഇൻഷാ അല്ലാ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരും ടെലിഗിസിലേക്ക് വിളിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അവസരം ലഭിക്കുമ്പോൾ ഇൻഷാ അല്ലാ നിങ്ങൾക്കും പങ്കെടുക്കാനും അതുപോലെ തന്നെ സമ്മാനം നേടാനും കഴിയുന്നതാണ്. ഇൻഷാ അല്ലാ എല്ലാവർക്കും അല്ലാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമയത്തിൻ്റെ പരിമിതി മൂലം തൽക്കാലം ഇന്ന് കൂട്ടുകാരോട് വിട പറയുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഇതേ സമയത്ത് നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലി ക്വിസ് പരിപാടിയാണ്. വിവിധ നാടുകളിൽ നിന്നും മലയാളികളായ കുട്ടികൾ ആവേശപൂർവ്വം പങ്കെടുത്ത ഖുർആൻ ടെലി ക്വിസ് പരിപാടിയിൽ കുട്ടികളുമായി സംവദിച്ച് നമ്മോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
3: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ 76 അധ്യായം സൂറത്തുൽ ഇൻസാൻ 1 മുതൽ 31 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി മുഹമ്മദ് അൽ ഹൈദാൻ. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിനിടെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
1: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല,
0: അതായത്
1: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
1: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
0: അദ്ദേഹം നല്ലൊരു, നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു അൽ ബലദ്, 11 മുതൽ 20 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും വരുന്ന അബദ്ധങ്ങൾ തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖതഹമൽ അഖബ وما أدراك ما العقبة فك رقبة

0: فأتيناهم أصحاب المشأمة عليهم نار مؤصدة.
1: سورة البلد പതിനൊന്നാമത്തെ ആയത്ത്. ഫലഖ തഹമൽ അഖബ. ഇവിടെ പലപ്പോഴും നമ്മൾ വായിക്കുന്നത് ഫലഖ തഹമ, അതിന് പകരം ഫലഖ തഹമൽ അഖബ. സാധാരണക്കാർക്ക് പലപ്പോഴും ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫലഖ തഹമൽ അഖബ വമാദറാക്കമൽ അഖബ, ഈ രൂപത്തിൽ. ഇവിടെയൊക്കെ അഖബ എന്ന പദവും അതുപോലെ തന്നെ ഫലഖ തഹമ ഖാഫിൻ്റെ ഉച്ചാരണം, ഹ അതിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ വീണ്ടും അഖബ ഇതിൽ ഐനിൻ്റെ ഉച്ചാരണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ
0: ഫലഖ തഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ. അദ്റാ,
1: ഇവിടെ റായിനെയും ചില ആളുകൾ അദ്റാ, അദ്റാക്ക. റായിനെ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അലിഫിനെയും കനപ്പിക്കണം, റോക്ക, അദ്റാക്ക. അപ്പോൾ
0: വമാ അദ്റാകമൽ അഖബ ഫക്കു റഖബ.
1: ഇവിടെ ഫക്കു റഖബ, റഖബ എന്നുള്ള പദമാണ് ശ്രദ്ധിക്കേണ്ടത്, ഖാഫിൻ്റെ ഉച്ചാരണം. റഖബ എന്നാവരുത്, ഫക്കു റഖബ അല്ല,
0: ഫക്കു റഖബ. ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ.
1: ഇത്ആമുൻ, ഇത്ആമ് ത എന്ന അക്ഷരത്തിന് പകരം തായിനെ കൊണ്ട് ഉച്ചരിക്കരുത്, വായിക്കരുത്. ഇത്ആം അല്ല, ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ, അല്ലെങ്കിൽ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ, ഇങ്ങനെയൊക്കെ ഒത്തു കേൾക്കാം നമുക്ക്. അതൊക്കെ ശരിയായതല്ല. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചാരണവും സിഫത്തും ഒക്കെ മാറിയാൽ പ്രയാസമാവും.
0: ഇത്ആമുൻ ഔ ഇത്,
1: തായിനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് വരണം. പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ട്.
0: ഇത്ആമുൻ ഫീ യൗമിൻ ദീ,
1: ദാലിനെ ഉച്ചരിക്കണം, അതിന് പകരം ദാലാവരുത്, യൗമിൻ ദീ അല്ല.
0: യൗമിൻ ദീ മസ്ഖബ,
1: മസ്ഖബ അത് മസ്അബ എന്നല്ല,
0: മസ്ഖബ.

ഇവിടെയും യതീമൻ തൻവീനു ശേഷം ദാല്, അവിടെ ഇഖ്ഫാം ബിഗുന്ന ചെയ്യണം. മഖ്റബ, ഖാഫിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യതീമൻ ദാ മഖ്റബ മഖ്റബ ഔ മിസ്കീനൻ ദാ മത്റബ ഔ മിസ്കീനൻ ദാ മത്റബ. ഇവിടെയും തൻവീനു ശേഷം ദാല് ഇഖ്ഫാം ബിഗുന്ന, ആ തൻവീനിനെ അവ്യക്തമാവും വിധം മണിക്കണം. മിസ്കീനൻ ദാ മത്റബ, അവിടെ മത്റബ എന്ന് പറയരുത്, മത്റബ മത്റബ അങ്ങനെയാണ് വായിക്കേണ്ടത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, അങ്ങനെ വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഓത്ത് അങ്ങോട്ടും സൂറത്തിലേക്ക് മാറിപ്പോവാറുണ്ട്. അപ്പോൾ ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة, ഇവിടെ അത് സൂറത്തുൽ അസുറിലേക്ക് പോവരുത്, അത് ശ്രദ്ധിക്കണം. സൂറത്തുൽ അസുറിലേക്ക് മാറിപ്പോവരുത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇനി 18-ാമത്തെ ആയത്തിൽ ഉലൈക അസ്ഹാബുൽ മൈമന. ഇവിടെ അസ്ഹാബ്, അവിടെ നമ്മൾ പലപ്പോഴും അസ്ഹാബു എന്നാണ് വായിക്കുന്നത്. ഉലൈക അസ്ഹാബു, അതും ശ്രദ്ധിക്കുക. സ്വാദിന് പകരം സീനാവാൻ പാടില്ല. അസ്ഹാബു അസ്ഹാബുൽ മൈമന, അങ്ങനെ തന്നെ വായിക്കണം. വല്ലദീന കഫറു ബിആയാതിനാ ഹും അസ്ഹാബുൽ മഷ്അമ. ഇവിടെയും ബിആയാതിന, ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിആയാതിനാ ഹും അസ്ഹാബു അസ്ഹാബു, നേരത്തെ പറഞ്ഞതുപോലെ സ്വാദിന് പകരം സീനാവരുത്, അസ്ഹാബു അല്ല. അതുപോലെ തന്നെ ഹ, അതിന് പകരവും കെട്ടുള്ള ഹ ഇനെ കൊണ്ടുവരുത്, അസ്ഹാബു എന്നല്ല. അസ്ഹാബു അസ്ഹാബുൽ മഷ്അമ മഷ്അമ, അങ്ങനെ തന്നെ വായിക്കണം. മഷ്അമ എന്ന പദത്തിൽ ഹംസയുടെ ഉച്ചാരണം വ്യക്തമാക്കണം. മഷ്അമ. വല്ലദീന കഫറു ബിആയാതിനാഹും അസ്ഹാബുൽ മഷ്അമ عليهم نار مؤصدة عليهم نار مؤصدة. ഇവിടെ പലപ്പോഴും നാറും മുഅസദ മുഅസദ എന്നാണ് വായിക്കാറുള്ളത്. ഹംസക്ക് സുക്കൂൻ വന്നാൽ അതിനെ കൽകല ചെയ്യാൻ പാടില്ല. മുഅസദ മുഅസദ, അങ്ങനെ തന്നെ വായിക്കണം. عليهم نار مؤصدة. ഒന്നുകൂടെ ഈ പത്തായത്ത് ശ്രദ്ധിക്കുക. ഫലഖുതഹമൽ അഖബ വമാ അദറാക മൽ അഖബ.

0: ഹസീൻ. സൂറത്തു അൽ ബലദ് 11 മുതൽ 20 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുഷക്കൂർ.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ പഠനം വ്യവസ്ഥാപിതമായി നിർവഹിക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 11-ാമത്തെ ക്ലാസ്സാണ് ഇനി നാം കേൾക്കുന്നത്. നോമ്പിന്റെ പൊരുൾ. പതിവ് പോലെ ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നോട്ട് പുസ്തകവും പേനയുമായി പ്രവേശിക്കണമെന്നും പ്രധാന പോയിന്റുകൾ എഴുതിയെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ ആയത്തു സിയാം, നോമ്പിൻ്റെ ആയത്തിൽ അതിൻ്റെ തുടക്ക ഭാഗമാണ്, നോമ്പുമായി ബന്ധപ്പെട്ട ചില ചരിത്രവുമാണ് ഇവിടെ പഠിക്കുകയുണ്ടായത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം എന്ന വചനത്തിൽ അസ്സിയാം എന്നുള്ള പ്രയോഗമാണ് നമുക്കിവിടെ പഠിച്ചു തുടങ്ങാനുള്ളത്. നമ്മുടെ വചനം ഇപ്രകാരം: യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അതിൽ നമ്മൾ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും ഇതുവരെയുള്ള പ്രയോഗങ്ങളാണ് ആയത്തിന് മൊത്തം ഒന്നർത്ഥം വെച്ചതിന് ശേഷം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചത്. ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് അസ്സിയാം എന്ന അള്ളാഹുവിൻ്റെ ഈ പ്രയോഗമാണ്. അസ്സിയാം എന്നത് സാമ എന്നുള്ളതാണ് അതിൻ്റെ ക്രിയ. സാമ എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം അംസഖ എന്നാണ്. സാമ എന്നതിന് അസ്സൗം എന്നും ക്രിയാധാതുണ്ട്. അസ്സൗം, അസ്സിയാം എന്നും അസ്സൗം എന്നും. വിശുദ്ധ ഖുർആനിൽ സൗം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്, അസ്സിയാം എന്ന പ്രയോഗവും വന്നിട്ടുണ്ട്. വ്രതാചരണത്തിന് രണ്ടും പ്രയോഗിക്കും. ഹദീസിൽ കാണാം ഇല്ലസ്സൗം ഫൈന്നഹൂലി, അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് സൗം അതെനിക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. വ്രതാനുഷ്ഠാനത്തെ, നോമ്പിനെ ഉദ്ദേശിച്ച് സൗം എന്ന് വിശുദ്ധ ഖുർആനിൽ വന്നത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, അവിടെ ഞാൻ റഹ്മാനായ അള്ളാഹുവിന് സൗമിനെ നേർച്ചയാക്കി എന്നുള്ളത് നമ്മൾ ഈ വചനം കൈകാര്യം ചെയ്യുന്ന വ്രതാനുഷ്ഠാനം ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെയോ, അവിടെ മൗനവ്രതം, സംസാരം പിടിച്ചു നിർത്തുക, സംസാരിക്കാതിരിക്കുക എന്ന അർത്ഥത്തിലാണ് സൗം. വിശുദ്ധ ഖുർആനിൽ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അസ്സിയാം എന്ന് പ്രയോഗിച്ചു. ഈ നോമ്പിൻ്റെ വിഷയത്തിൽ വരുന്ന ആയത്തുകളിൽ നമുക്ക് വരും, അതിൽ കാണാം ലൈലത്ത് അസ്സിയാമി അറഫസു ഇലാ നിസായിക്കും, ലൈലത്ത് അസ്സിയാം. അതേപോലെ സുമ്മ അതിമ്മു സിയാം, അള്ളാഹു സുബ്ഹാന അസ്സിയാം എന്നാണ് പ്രയോഗിച്ചത്. വസ്സായിമീന വസ്സായിമാത്ത്, സൂറത്ത് അഹ്സാബിൽ നോമ്പെടുക്കുന്ന സ്ത്രീകൾ, നോമ്പെടുക്കുന്ന പുരുഷന്മാർ, വസ്സായിമീൻ വസ്സായിമാത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ച അസ്സായിഹീൻ, അതേപോലെ സായിഹാത്ത് സൂറത്ത് തൗബയിൽ, അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂൻ, അസ്സായിഹൂനർ റാകിഊൻ.

0: സാജിദൂൻ. അവിടെ അത്തായിബൂൻ അൽ ആബിദൂൻ അൽ ഹാമിദൂൻ, തൗബ ചെയ്യുന്നവർ, ഇബാദത്ത് എടുക്കുന്നവർ, ഹംദ് നിർവഹിക്കുന്നവർ. പിന്നെ അസ്സായിഹൂൻ എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പെടുക്കുന്നവർ എന്നർത്ഥത്തിലാണ്. നോമ്പിനെ കുറിച്ച് അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്, സിയാഹത്ത്, അതിൽ നിന്നാണ് അസ്സായിഹൂൻ. അതേപോലെ മറ്റൊരിടത്ത് സൂറത്തു തഹ്രീമിൽ, അസ റബ്ബുഹു ഇൻ തല്ലഖ കുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻ കുന്ന എന്ന് തുടങ്ങിയിട്ട്, ഖൈറൻ മിൻ കുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ സയ്യിബാത്തിൻ വഅബ്കാറ. അവിടെ സായിഹാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർ എന്നർത്ഥത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നോമ്പുമായി ബന്ധപ്പെട്ട് വന്ന വചനങ്ങളാണിത്. അതിൽ സിയാം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിയാഹത്ത് എന്ന പദത്തിൽ നിന്ന് വ്യുൽപ്പന്നമായ അസ്സായിഹൂൻ, അതേപോലെ തന്നെ സായിഹാത്ത് ഈ പ്രയോഗവും, അതേപോലെ വസായിമീൻ വസായിമാത്ത് എന്ന പ്രയോഗം, ഇതൊക്കെ വന്നിട്ടുണ്ട്. ഏതായാലും ഇവിടെ അസിയാം എന്നുള്ളത് സാമ എന്ന ക്രിയയിൽ നിന്ന് വ്യുൽപ്പന്നമാണ്. സാമ എന്നുള്ളത് അർത്ഥമാക്കുന്നത് അംസഖ എന്നാണ്. അംസഖ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. സാമത്തി രീഹ എന്ന് പറയും. കാറ്റടിച്ചു വീശുന്നില്ല എങ്കിൽ രീഹ സാമത്ത് എന്ന് പറഞ്ഞാൽ നിലയുറച്ചു, അടിച്ചു വീശുന്നില്ല, അങ്ങനെ ആ പിന്നെ അനങ്ങാത്ത അവസ്ഥയിൽ. അതേപോലെ സാമത്തി ദാബത്തു എന്ന് പറയും. മിണ്ടാപ്രാണി സാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ, തിന്നാതെ കുടിക്കാതെ അനങ്ങാതെ നിൽക്കുമ്പോൾ അതിന് പറയുന്നതാണ്. ജാഹിലി കവി അന്നബിഖത്ത് ദുബിയാനി, ഖൈലുൻ സിയാമുൻ വഖൈലുൻ ഗൈറു സായിമത്തിൻ തഹ്തൽ അജാജി വഉഖ്ര തഅലുഖുൽ ലുജ്മ എന്ന് പിന്നെ കുതിരകളെ വർണ്ണിക്കുന്നുണ്ട്. അതിൽ ഖൈലുൻ സിയാമുൻ, ചില കുതിരകൾ രണഭൂമിയിലേക്ക് ഇറങ്ങാതെ പായാതെ നിൽക്കുന്നവയാണ്. വഖൈലുൻ ഗൈറു സായിമത്തിൻ, മറ്റു ചില കുതിരകൾ സായിമത്തല്ല എന്ന് പറഞ്ഞാൽ അവ പായുകയാണ്. തഹ്തൽ അജാജി, പൊടിപടലങ്ങൾക്ക് കീഴിൽ. ഉഖ്ര, മറ്റു ചില കുതിരകൾ, താലുക്കുല്ലുജുമ എന്നാണ്, മൂക്കയറിൽ ബന്ധിതമാണ് എന്നർത്ഥത്തിൽ. ഇവിടെ ഈ പായാതെ നിൽക്കുന്നവ, അതാണ് സിയാം. സാമൻ നഹാർ എന്ന് പറയും. സാമൻ നഹാർ എന്ന് പറഞ്ഞെന്താ, പകൽ സൗമെടുത്തു എന്നാണ്. എന്താ ഉദ്ദേശം? ഒരു കവിതയിൽ കാണാം, ഹത്ത ഇദാ സാമൻ നഹാറു വഅതദൽ വമാ ലലി ശംസി ലുആബുൻ ഫനസൽ എന്ന്. സാമൻ നഹാർ, ഉച്ച സമയം, ചൂടുള്ള ആ സന്ദർഭം, ഇങ്ങനെ പകലുറച്ചു എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം വരുന്നത്. ചൂട് തുടർന്നു എന്ന അർത്ഥത്തിൽ. ഏതായാലും നമ്മുടെ വിഷയം അസിയാം, അർത്ഥം എന്താണ്, പിടിച്ചു നിർത്തി എന്നുള്ളതാണ്. ഷറായിലും ഇതിപ്പോൾ ഭാഷാപരമായി ആ പദത്തിൻ്റെ പ്രത്യേകതയാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പം നമ്മൾ സാങ്കേതിക ഭാഷയിൽ സിയാം എന്ന് പറഞ്ഞാൽ വികാരം പിടിച്ചു നിർത്തലാണ്. ഷഹ്വത്ത്, വികാരം. വികാരം നമ്മുടെ ബത്തനിനുണ്ട്, വയറിന്. വികാരം നമ്മുടെ ലൈംഗികാവയവത്തിനുമുണ്ട്, ഫർജിനുമുണ്ട്. വയറിൻ്റെ വികാരം തിന്നുക, കുടിക്കുക, ഇതൊക്കെയാണ് ഉദരപൂരണം. ഫർജിൻ്റെ വികാരം, അത് ലൈംഗിക ആസ്വാദനവും സുഖവും വികാരം ശമിപ്പിക്കലുമാണ്. അപ്പോൾ ഈ രണ്ട് വികാരങ്ങളെയും പിടിച്ചു നിർത്തലാണ് സൗം, നിയ്യത്തോടുകൂടി. ഏതു മുതൽ? ഫജറിൻ്റെ ഉദയം മുതൽ. ഏതുവരെ? സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പോൾ നിയ്യത്തോടുകൂടി ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ബത്തനിൻ്റെ ഷഹ്വത്തും ഫർജിൻ്റെ ഷഹ്വത്തും ഒരാൾ പിടിച്ചു നിർത്തലാണ് സിയാം. അത്തഅബുദുലില്ലാഹി ബിതർക്കിൽ മുഫ്തിറാത്ത് മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, ഇങ്ങനെയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. അത്തഅബുദുലില്ലാ, അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് ഉപേക്ഷിച്ചുകൊണ്ട്, വിട്ടുകൊണ്ട്. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, ബത്തനിൻ്റെ ഷെഹ്വത്തും ഫർജിൻ്റെ ഷെഹ്വത്തും, അതാണ് ചിലർ പറഞ്ഞത്. ചിലരെന്ത് ചെയ്തു, മുഫ്തിറാത്ത് എന്ന് പറഞ്ഞു. മുഫ്തിറാത്ത് എന്ന് പറഞ്ഞാൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിൽ ചിലർ ഇപ്പം ഈ പിന്നെ കൊമ്പ് വെക്കൽ നോമ്പിനെ മുറിക്കും എന്ന് പറയുന്നുണ്ടല്ലോ, അത് ബത്തനിൻ്റെയോ ഫർജിൻ്റെയോ ഷെഹ്വത്തിൽ പെട്ടതല്ല, അതിനപ്പുറമുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് മുഫ്തിറാത്ത് എന്ന് പറഞ്ഞത്. ബിതർക്കിൽ മുഫ്തിറാത്ത്, മുഫ്തിറാത്ത് വിട്ടുകൊണ്ട് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ്റെ അസ്തമയം വരെ. അവിടെയും മുഫ്തിറാത്തിൽ നിന്ന് പിടിച്ചു വെക്കുകയാണ് ഒരാൾ തന്നെ. പറഞ്ഞു വരുന്നത് ഈ അംസക പിടിച്ചു വച്ചു എന്ന അർത്ഥം, അതാണ് സാമ സൗം സിയാം പ്രതിഫലിപ്പിക്കുന്നത്. ഈ ഭാഷാർത്ഥം അത് സാങ്കേതികമായുള്ള സിയാമിൻ്റെ നിർവചനത്തിൽ നന്നായി പ്രതിഫലിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിഷയം, ഇക്കാര്യം ഇവിടെ ഉണർത്തിയത്. കുതിബ അലൈക്കും അസ്സിയാം, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അസ്സിയാം, സിയാമിനെ എന്നാണ്. ആ സിയാം ഏതാണ്? അതാണ് നമ്മളിവിടെ പറഞ്ഞത്, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, ഒരാൾ സ്വന്തത്തെ പിടിച്ചു നിർത്തുക. അത് ഫജറിൻ്റെ ഉദയം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അള്ളാഹുള്ള ഇബാദത്ത് എന്നോണം. അതാണ് നിയ്യത്തോടുകൂടി, നിയ്യത്താണല്ലോ ഒരു കാര്യത്തെ ഇബാദത്താക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു, അള്ളാഹു ഷറാക്കി ഇന്ന കാര്യം ചെയ്യുന്നു, അതാണ് അള്ളാഹുള്ള ഇബാദത്ത്. അപ്പോൾ ആ സൗമിനെ സിയാമിനെ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഇവിടെ അസ്സിയാം എന്നതിൽ ഈ അൽ എന്നത്, അൽ എന്ന അവ്യയം, അത് ലിൽ ആഹദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്കറിയുന്ന നിങ്ങൾക്ക് പരിചയമുള്ള നോമ്പിനെ എന്നതാണ് ആ അല്ല അർത്ഥമാക്കുന്നത്. അസ്സിയാമിൻ്റെ വിഷയത്തിൽ അറബികൾ അന്ന് കാലത്ത് സജീവ ശ്രദ്ധാലുക്കളും അത് സജീവമായി അനുഷ്ഠിക്കുന്നവരുമായിരുന്നില്ലെങ്കിലും അവർക്കറിയാം എന്താണ് അസ്സിയാം എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിവുള്ള നോമ്പ്, അതാണ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അതാണ് ഈ അസ്സിയാം എന്നതിൽ അലിഫ് ലാം, അത് ലിൽ ആഹദ് എന്ന അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ അതിൽ വരിക. അറബികൾ സിയാമിൻ്റെ വിഷയത്തിൽ നിത്യശീലമുള്ളവരല്ലെങ്കിലും സിയാമിനെക്കുറിച്ച് അവർക്കറിയാം. അവർ സിയാം വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്നവരായിരുന്നു, വിരളമായെങ്കിലും. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖുറൈശികളെക്കുറിച്ച് പറയുന്നുണ്ട്, കാനത് ഖുറൈശുൻ തസൂമു ആഷൂറ ഫിൽ ജാഹിലിയ, ഖുറൈശികൾ ആഷൂറ നോമ്പെടുക്കുമായിരുന്നു. ആഷൂറ എന്ന് പറഞ്ഞാൽ മുഹറം, മുഹറം 10 ഖുറൈശികൾ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന്. ഫിൽ ജാഹിലിയ, ജാഹിലിയത്തിൽ, ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുന്നതിന് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനിയോഗത്തിന് മുമ്പ് ഖുറൈശികൾ ആഷൂറ നോമ്പെടുക്കുമായിരുന്നു എന്നാണ്. വകാന യൗമിൻ തുസ്തറു ഫീഹിൽ കഅബത്തു, ഈ ആഷൂറ ദിനത്തിലായിരുന്നു കഅബ, അതിന് വിരി ഇടപ്പെട്ടിരുന്നത്, ഖില്ല തൂക്കപ്പെട്ടിരുന്നത് എന്നാണ് മഹദി പറയുന്നത്. ഇത് ഇമാം ബുഖാരി മുസ്ലിമും മറ്റൊക്കെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, കാന ആഷൂറ യൗമൻ സൂമുഹു ഫിൽ ജാഹിലിയ, ആഷൂറ ഞങ്ങൾ ജാഹിലിയത്തിൽ നോമ്പെടുക്കുന്ന ദിവസമായിരുന്നു എന്നാണ്. യൗമൻ നസൂമുഹു ഫിൽ ജാഹിലിയ. എന്നിട്ട് ഇബ്നു ഉമർ പറയുന്നുണ്ട്, ഫലമ്മ നസല റമദാനു, റമദാൻ നോമ്പ് അത് അവതീർണമായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ആഷൂറ യൗമുൻ മിൻ അയ്യാമില്ലാ, ആഷൂറ അള്ളാഹുവിൻ്റെ അയ്യാമുകളിൽ ഒരു യൗമാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്ന ദിവസത്തെക്കുറിച്ച് പിന്നെ അയ്യാമുള്ള എന്ന് പറയും. എന്ന് പറഞ്ഞെങ്കിൽ ആ ദിവസത്തിൽ എന്തെങ്കിലും വലിയ ഒരു സംഭവം നടന്നിട്ടായിരിക്കും, അതിനാലാണ് അതിനങ്ങനെ പറയുന്നത്. ആഷൂറ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേലരും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് മറുകര പറ്റിയ സുരക്ഷിതമായ ദിവസമാണ് യൗമുൻ അദീം, യൗമുൻ സാലിഹ് എന്നാണല്ലോ അതിനെക്കുറിച്ച് പറയുക ഹദീസിൽ. മഹാദിവസം, നല്ല ദിവസം എന്നാണ്. ഫിറഔനും അവൻ്റെ കിങ്കരന്മാരും സമുദ്രത്തിൽ മുക്കിക്കൊല്ലപ്പെട്ട ദിവസം അതാണ്. അതുകൊണ്ടാണ് യൗമു മിൻ അയ്യാമില്ല എന്ന് പറയുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു എന്നാണ് ഇബ്നു ഉമർ പറയുന്നത്, ഫമൻ ഷാ അസാമഹു വമൻ ഷാ അതറഖഹു. റമദാൻ നോമ്പ് അവതീർണമായതോടുകൂടി ഇനി ഉദ്ദേശിക്കുന്നവർക്ക് ആഷുറയിൽ നോമ്പെടുക്കാം, ഉദ്ദേശിക്കുന്നവർക്ക് നോമ്പ് ഒഴിവാക്കുകയും ആകാം. പക്ഷേ കാന ആഷൂറ ഉയോമൻ നസുമുഹു ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിൽ വ്രതാനുഷ്ഠാനം നടത്തിയിരുന്ന ദിവസമായിരുന്നു ആഷൂറ എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്തിനാണ് ഇത് ഉദ്ധരിച്ച് ഉണർത്തിയത്? ഇതുണർത്തിയത് അസ്സിയാം എന്ന് പറഞ്ഞെങ്കിൽ ആരിലാണ് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത്? അവർക്ക് അറിയുന്ന വിഷയമായിരുന്നു അസ്സിയാം, വ്രതാനുഷ്ഠാനം, നോമ്പ്. അതുകൊണ്ട് നിങ്ങൾക്ക് സുപരിചിതമായ അസ്സിയാം, അത് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. വിശുദ്ധ മദീനയിലാണ് സൂറത്തുൽ ബഖറ അവതീർണമാകുന്നത്. വിശുദ്ധ മദീനയിൽ വിശ്വാസികളുടെ കൂടെ ജൂതന്മാരുണ്ടായിരുന്നു. ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായിരുന്നു സിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വന്നു, ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു. അപ്പോൾ ചോദിച്ചു, മാ ഹാദൽ യൗമുൽ ലദീ തസൂമൂനഹു, നിങ്ങൾ വ്രതാനുഷ്ഠാനം നടത്തുന്ന ഈ ദിവസം ഏതാണെന്ന് ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു, ഹാദ യൗമുൻ അദീം അൻജല്ലാഹു ഫീഹി മൂസ വഖൗമഹു, ഇതൊരു മഹാദിവസമാണ്, ഈ ദിവസത്തിലാണ് അള്ളാഹു മൂസയെയും ഇസ്രായേലരെയും രക്ഷപ്പെടുത്തിയത്. വഖറക ഫിർഔന വഖൗമഹു, ഫിർഔനെയും അവൻ്റെ ആളുകളെയും മുക്കി നശിപ്പിച്ചതും. ഫസാമഹു മൂസ ശുക്രൻ ലില്ല, അള്ളാഹ്ക്ക് ശുക്ര അർപ്പിച്ച് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഷുറയിൽ നോമ്പെടുത്തു. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും നോമ്പെടുക്കുന്നു എന്നാണ് ജൂതർ പറഞ്ഞത്. അപ്പോൾ ജൂതന്മാരും നോമ്പെടുക്കുന്നവരായിരുന്നു. തിരു നിയോഗ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ മുമ്പും ശേഷവുമൊക്കെ അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾക്കും ജൂതന്മാർക്കും പിന്നെ ജൂതരെ അനുഗമിച്ച് നസാറാക്കൾക്കും ജൂതർക്ക് വ്രതാനുഷ്ഠാനത്തിൻ്റെ വിധികളും വിഷയങ്ങളും അവതീർണമായതുപോലെ നസാറാക്കളിൽ നമ്മളത് വായിക്കണില്ല വിശുദ്ധ വചനങ്ങളിൽ, പക്ഷേ നസാറാക്കളും നോമ്പെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആഷൂറ ദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്ത് സഹാബികളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു. അങ്ങനെ ആഷൂറയുടെ നോമ്പ് സഹാബികളും അതേപോലെ വിശ്വാസികൾ തുടർത്തുന്ന സമയം ചോദ്യം വന്നു, യാ റസൂലല്ലാ ഇന്നഹു യൗമുൻ തുഅദ്ദിമുഹുൽ യഹൂദു വന്നസാറ, തിരുദൂതരെ ആഷൂറ യഹൂദരും നസാറാക്കളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ദിവസമാണ്, ഒരു നോമ്പെടുത്തുകൊണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻകാനൽ ആമുൽ മുഖ്ബിൽ ഇൻഷാ അല്ലാ സുംന അല്യോമ താസിയ, ആഗതമാകുന്ന വർഷം ഇൻഷാ അല്ലാ നമ്മളും താസിയ മുഹറം 9 നോമ്പെടുക്കും എന്ന് പറഞ്ഞത്. പക്ഷേ ആ അടുത്ത വർഷത്തേക്ക് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചില്ല, അവിടുന്ന് വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവിടെ പിന്നെ തു അദ്ദിമുഹുൽ യഹൂദു വൻ നസാറ, ഈ ജൂത നസാറാക്കൾ ആദരിക്കുന്ന ദിവസമാണ് ആഷൂറ എന്ന വ്രതാചരിച്ചുകൊണ്ട്. അപ്പം യഹൂദർ നസാറാക്കൾ മക്കയിലെ മുശ്രിക്കുകൾ ഖുറൈശികൾ അവരൊക്കെയും വ്രതം അനുഷ്ഠിച്ചിരുന്നു ജാഹിലിയത്തിൽ. അവർക്ക് സുപരിചിതമാണ് അസ്സിയാം. അനുഷ്ഠാനത്തിൽ വിശ്വാസികൾ പിൽക്കാലത്ത് നിർബന്ധമായും ഐച്ഛികമായും പല നോമ്പുകൾ അനുഷ്ഠിക്കുന്നുണ്ട് ധാരാളമായി. പക്ഷെ ആ ഒരു തുടർച്ചയും അതേപോലെ തന്നെ പല കാലങ്ങളിലായി പലപ്പോഴായി അനുഷ്ഠിക്കുന്ന രീതിയും റമദാൻ 30 അല്ലെങ്കിൽ 29 ഇങ്ങനെ അവർക്ക് അനുഷ്ഠാനം ഉണ്ടായിരുന്നില്ലെങ്കിലും അവർക്കറിയുന്ന വിഷയമാണ് സിയാം. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കുതിബ അലൈക്കും അസ്സിയാം എന്ന് പറഞ്ഞത്. ഈ അൽ എന്നത് എന്താണ്, അർത്ഥമാക്കുന്നത്, അതിൻ്റെ തേട്ടം എന്തെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും വിഷയങ്ങൾ ഉണർത്തിയത്, ചരിത്രവും ഉണർത്തിയത്. തൈബ്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു, അസ്സിയാം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു വിശ്വാസികളെ വിളിച്ച് പറഞ്ഞതിന് ശേഷം അനുബന്ധമായി പറഞ്ഞത് എന്താണ്? അത് കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്നാണ്. ഇവിടെ ഖമ എന്നുള്ളിടത്ത് ഈ കാഫ്, അത് ലി തഷ്ബീഹ് ഉപമിക്കുന്നതിന് വേണ്ടിയാണ്, തഷ്ബീഹിന് വേണ്ടിയാണ്. അവിടെ അതിനെ തുടർന്ന് മാ വന്നു. മാ എന്നുള്ളത് മസ്ദരിയയാണ് അല്ലെങ്കിൽ മൗസൂലയാണ്. അതിൻ്റെ ഉദ്ദേശം നമുക്ക് പറയാം. കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, കുതിബ നിർബന്ധമാക്കപ്പെട്ടു, അലല്ലദീന യാതൊരു കൂട്ടരുടെ മേൽ, അവർ ആരാണ്? മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവർ. അപ്പോൾ കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞാൽ മാ മസ്ദരിയയാകുമ്പോൾ മാ കുതിബ നിർബന്ധമാക്കപ്പെട്ടു, ക്രിയാധാതുവിൻ്റെ അർത്ഥം നിർബന്ധമാക്കപ്പെട്ടത്, ക്രിയാധാതുവിൻ്റെ അർത്ഥം മസ്ദരിയാകുമ്പോൾ, കാരണം മായും അതിനുശേഷം വരുന്ന ക്രിയയും അതിന് ക്രിയാധാതുവിൻ്റെ അർത്ഥം എന്നാണ്. അപ്പം മാ കുതിബ എന്ന് പറഞ്ഞെങ്കിൽ കിതാബത്ത്, നിർബന്ധമാക്കൽ, നിർബന്ധമാക്കപ്പെടുന്നത്. അപ്പോൾ കമ കുതിബ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അതാണ് തഷ്ബീഹ്, ആരുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ, അലല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇനി മാ എന്നുള്ളത് മൗസൂലയാണ് എങ്കിൽ അല്ലദി എന്ന അർത്ഥത്തിൽ, യാതൊന്ന് യാതൊരുവൻ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഖമ കുതിബ എന്ന് പറഞ്ഞാൽ കല്ലദി കുതിബ, നിർബന്ധമാക്കപ്പെട്ട യാതൊന്ന് പോലെ, നിർബന്ധമാക്കപ്പെട്ട യാതൊന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് പോലെ. ആരുടെ മേൽ? അല്ലദീന മിൻ ഖബ്ലികും നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. ഇവിടെ കൂടുതൽ അനുയോജ്യമായത് ഈ മസ്ദരിയ എന്നുള്ളതാണ്. കാരണം ഖമ കുതിബ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കപ്പെട്ടത് പോലെ എന്നാണ്. ആർക്ക്? അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ. മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ അറിയിക്കുന്നത്. ഖ എന്നുള്ളത് തഷ്ബീഹിനാണ്, ഒപ്പം അത് തൗക്കീദിനുമാണ്. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, തീർച്ച അവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഈ ഖ എന്നുള്ളത് അതിന് പോലെ എന്നർത്ഥം, അതാണ് തഷ്ബീഹ്, സാദൃശ്യപ്പെടുത്തൽ. അപ്പോൾ ഇവിടെ ചില മസ്അലകളുണ്ട്, വിഷയങ്ങളുണ്ട്. അതെന്താണ്? ഈ തഷ്ബീഹ് ഉണ്ടല്ലോ, സാദൃശ്യപ്പെടുത്തൽ, അത് ആരെ ആരോടാണ് തഷ്ബീഹാക്കുന്നത്? കിതാബത്തിനെ കിതാബത്തിനോടാണ് തഷ്ബീഹാക്കുന്നത് എന്ന് പറഞ്ഞാൽ, കുതിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയെന്ന് പറഞ്ഞല്ലേ, കിതാബത്ത്, അതിനെ തഷ്ബീഹാക്കുകയാണ് പൂർവീകർക്ക് കിതാബത്ത് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഇവിടെ തഷ്ബീഹാക്കുമ്പോൾ, സാദൃശ്യപ്പെടുത്തുമ്പോൾ, സാദൃശ്യപ്പെടുത്തുന്നതുണ്ട്, അത് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത്. ആരോടാണ് തഷ്ബീഹാക്കിയത്? നിങ്ങളുടെ പൂർവികർക്ക് നിർബന്ധമാക്കിയതിനോട്. അപ്പോൾ ഈ നിർബന്ധമാക്കുക എന്നുള്ളതാണ് വിഷയം. നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ഇവിടെ ഈ അലല്ലദീന മിൻ ഖബ്ലികും എന്ന് പറഞ്ഞാൽ ആരാണ് ഈ പൂർവികർ? അലല്ലദീന മിൻ ഖബ്ലികും എന്നുള്ളത് ഒരു പ്രത്യേക വിഭാഗമാണോ? ചിലർ പറഞ്ഞത് അഹ്ലുൽ കിതാബ്, വേദത്തിൻ്റെ ആളുകളാണ്, ജൂതരും നസാറാക്കളും. ചിലർ പറഞ്ഞു നസാറാക്കൾ മാത്രമാണ്. മറ്റു ചിലർ പറഞ്ഞത് ജമീഉ അഹ്ലിൽ മിലൽ, എല്ലാ സമുദായങ്ങളും ഉദ്ദേശമാണ്. അതാണ് കൂടുതൽ ശരി. ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകും തോറും ഇവിടെ പല സംസ്കാരങ്ങൾ കടന്നുപോയി, പല മതങ്ങൾ കടന്നുപോയി, അവരുടെയൊക്കെ ചരിത്രം വായിക്കുമ്പോൾ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. പുരാതന മിസ്രികളുടെ ഈജിപ്തിയരുടെ ചരിത്രത്തിൽ, ഗ്രീക്കുകാരുടെ ചരിത്രത്തിൽ, അതേപോലെ തന്നെ ഹൈന്ദവരുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ, ജൂത നസാറാക്കളുടെ ചരിത്രത്തിൽ ഒക്കെ നമ്മൾ വായിക്കുന്ന വിഷയമാണ് ഈ വ്രതാനുഷ്ഠാനം. വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ കാലം ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം, അതേപോലെ രീതി വ്യത്യാസപ്പെട്ടേക്കാം, അളവ്, സവിശേഷത ഇതൊക്കെ വ്യത്യസ്തമാണെങ്കിലും വ്രതാനുഷ്ഠാനം, അത് ഇവരുടെയൊക്കെ ചരിത്രങ്ങളിൽ നമ്മൾ വായിക്കുന്ന വിഷയമാണ്. അഹബ്ബു സിയാം ഇലല്ലാ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്രതാനുഷ്ഠാനം എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് ആരെയാണ്? അത് സിയാമു ദാവൂദ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വ്രതാനുഷ്ഠാനമാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എത്ര പുരാതനമായ ചരിത്രമാണ്. അതിനു മുമ്പും ചരിത്രമുണ്ട്, വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രമുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് മാത്രം നിർബന്ധമാക്കിയ ഒരു അനുഷ്ഠാനവും ആരാധനയും അല്ല വ്രതാനുഷ്ഠാനം, നോമ്പ്. പ്രത്യുത പൂർവ്വ സമുദായങ്ങൾക്ക്, മതങ്ങൾക്ക് ഒക്കെയും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച, നിയമമാക്കിയ, നിർബന്ധമാക്കിയ ഒരാരാധനയും പുണ്യവും നന്മയുമാണ് വ്രതാനുഷ്ഠാനം. അതാണ് ഇവിടെ അലല്ലദീന മിൻ ഖബലികും എന്നതിൻ്റെ തഫ്സീറിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ചില ഹദീസുകളുടെ പ്രയോഗങ്ങൾ നബിമാർ വ്രതമെടുത്തതിനെക്കുറിച്ച്, അവരുടെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ചില സവിശേഷതയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഇന്ന മാഷറൽ അംബിയ, ഞങ്ങൾ നബിമാരുടെ സമൂഹം, ഉമിർന അന്നു അജ്ജില ഇഫ്താറന, നോമ്പ് മുറിക്കുന്നത് സമയമായാൽ പെട്ടെന്നാക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. വനു അഖിറ സുഹൂറന, സുഹൂർ ഇടയത്തായം കഴിക്കൽ, അത് വൈകിപ്പിക്കാൻ, നോമ്പ് തുടങ്ങാനുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ നബി പുംഗവന്മാരുടെ സമൂഹം വ്രതം അനുഷ്ഠിക്കാൻ കൽപ്പിക്കപ്പെട്ടു, ഇഫ്താർ സമയമായാൽ ഉടനെയാക്കാൻ, സഹൂർ നോമ്പ് തുടങ്ങുന്ന സമയത്തിലേക്ക് പിന്തിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടതിന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ പ്രയോഗത്തിൽ നമുക്ക് വായിക്കാം, കമ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്നതിൻ്റെ വിഷയം, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ, നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും അത് വേർതിരിയുന്നത്, വ്യത്യാസപ്പെടുന്നത് അകലത്തു സഹർ, സഹറിലെ ഇടയത്തായം ആ വിഷയത്തിലാണ്. ഇടയത്തായം നമുക്ക് അള്ളാഹു നിശ്ചയിച്ചു. വേദക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ, പിന്നീട് പുലർച്ചയിൽ എഴുന്നേറ്റുള്ള ഇടയത്താഴം അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രത്യേകതകൾ പറയുന്നിടത്ത് മുമ്പുള്ളവർക്ക് നോമ്പ് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചത്, നിയമമാക്കിയത്, നിർബന്ധമാക്കിയത്, അതിൻ്റെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, കമ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളുടെ മുമ്പുള്ളവർ അവരുടെ മേൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കി, അതുപോലെ നിങ്ങളുടെ മേലും നിർബന്ധമാക്കി. നിർബന്ധമാക്കുന്ന വിഷയത്തിൽ നമ്മുടെ നോമ്പും അവരുടെ നോമ്പും ഒരുപോലെ, പക്ഷേ സമയത്തിൽ, രീതിയിൽ, അളവിൽ, എണ്ണത്തിൽ, വണ്ണത്തിൽ ഒക്കെ ഈ സാദൃശ്യമുണ്ടോ? അവരുടെ നോമ്പും നമ്മുടെ നോമ്പും എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറയാതെ, കമ കുതിബ അലല്ലദീന മിൻ ഖബലികും എന്ന ഒരു തശ്ബീഹ്, ഉപമ ഇവിടെ ഉണർത്തിയത്, അള്ളാഹു അവതരിപ്പിച്ചത്. അതിലെന്താണ് അതിൻ്റെ പൊരുൾ, അതിൻ്റെ വിഷയമെന്ത്? ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തുടർന്ന് പഠിക്കുവാനുള്ള വിഷയമാണ്. അടുത്ത വചനം പഠിക്കുന്നതോടൊപ്പം ബിഇദ്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ വിശുദ്ധ ഖുർആൻ പഠന പദ്ധതി. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 11 ക്ലാസ്സാണ് നാം കേട്ടത്. നോമ്പിൻ്റെ പൊരുൾ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇനി ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
2: ചോദ്യം 1, ഹിജ്റ രണ്ടാം വർഷം ഷാബാൻ മാസത്തിൽ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കി. ഇത് പരാമർശിച്ചിട്ടുള്ള ഖുർആനിലെ വചനം ഏതാണ്? ഓപ്ഷൻ എ സൂറത്തുൽ ബഖറ 183, ബി സൂറത്തുൽ ബഖറ 115, സി സൂറത്തുൻ നിസ 10. ചോദ്യം രണ്ട്, റമദാനിലെ നോമ്പ് പൂർണ്ണമായും നിർബന്ധമാക്കുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയിരുന്ന ഇളവ് എന്തായിരുന്നു? ഓപ്ഷൻ എ നോമ്പ് എല്ലാവർക്കും നിർബന്ധമായിരുന്നു, പക്ഷേ രോഗികൾക്ക് മാത്രം ഒഴിവുണ്ടായിരുന്നു. ഓപ്ഷൻ ബി നോമ്പ് നിർബന്ധമായിരുന്നുവെങ്കിലും അത് വിട്ടുപോയാൽ പിന്നീട് ഖളൽ നിർബന്ധമായിരുന്നു. ഓപ്ഷൻ സി നോമ്പ് എടുക്കാനും ഒഴിവാക്കാനും സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, നോമ്പ് ഒഴിവാക്കിയവർ ഫിദ്യ നൽകിയാൽ മതി. ചോദ്യം മൂന്ന്, വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന പ്രയോഗം 89 തവണ ആവർത്തിച്ചു വരുന്നു. ഇതിനെ പണ്ഡിതന്മാർ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അന്നിദാ ഉൽ മുഹബ്ബിബ്, ഓപ്ഷൻ ബി അന്നിദാ ഉ തൗബീഹ്, ഓപ്ഷൻ സി അന്നിദാ ഉ തഹദീർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ
1: ബന്ധപ്പെടൂ.
4: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തഫ്സീർ അമാനി. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂസുഫ് 16-20 വരെ വചനങ്ങളുടെ അർത്ഥവും ആശയവും പഠിക്കുകയാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ. മലയാളത്തിലെ പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണം, അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
2: വചനം 16. വജാഉ, അവർ വരുകയും ചെയ്തു. അബാഹും, അവരുടെ പിതാവിങ്കൽ. ഇശാഅൻ, വൈകുന്നേരം. യബുക്കൂന, അവർ കരഞ്ഞുകൊണ്ട്.

0: അവർ വൈകുന്നേരം സന്ധ്യമയങ്ങുമ്പോൾ അവരുടെ പിതാവിന്റെ അടുക്കൽ കരഞ്ഞും കൊണ്ടുവരികയും ചെയ്തു.
1: വചനം 17. കാലു, അവർ പറഞ്ഞു, യാ അബാന, ഞങ്ങളുടെ ബാപ്പ അഥവാ ഞങ്ങളുടെ പിതാവേ, ഇന്നാ ദഹബുന, ഞങ്ങൾ പോയി, നസ്തബിഖു, മുന്നിൽ കടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അഥവാ മത്സരിച്ചുകൊണ്ട്, വതറക്ന, ഞങ്ങൾ വിടുകയും ചെയ്തു, യൂസുഫ, യൂസുഫിനെ, ഇന്ദ മതാഇന, ഞങ്ങളുടെ സാമാനത്തിൻ്റെ അടുക്കൽ അഥവാ ഞങ്ങളുടെ വിഭവങ്ങളുടെ അടുക്കൽ. ഫഅകലഹു, അപ്പോൾ അവനെ തിന്നു, അദ്ദിബു, ചെന്നായ, വമാ അന്ത, നിങ്ങളല്ല താനും, ബിമുഅ്മിനിൻ, വിശ്വസിക്കുന്നവൻ, ലനാ, ഞങ്ങളെ, വലൗകുന്ന, ഞങ്ങളായിരുന്നാലും, സ്വാദിഖീൻ, സത്യം പറയുന്നവർ.

0: أعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين.
1: അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ മത്സരിച്ചോടിക്കൊണ്ടുപോയി യൂസുഫിനെ ഞങ്ങളുടെ സാമാനത്തിങ്കൽ ഞങ്ങൾ വിട്ടേക്കുകയും ചെയ്തു. അങ്ങനെ അവനെ ചെന്നായ പിടിച്ചു തിന്നുകളഞ്ഞു. ഞങ്ങൾ സത്യം പറയുന്നവരായിരുന്നാലും നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നവനല്ലതാനും. അഥവാ എന്തു ചെയ്യാനാണ്?
2: വചനം 18. വജാഊ, അവർ വരുകയും ചെയ്തു. അലാ ഖമീസിഹി, അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിന്മേൽ. ബിദമിൻ, ഒരു രക്തവും കൊണ്ട്. കദിബിൻ, വ്യാജമായ. കാല, അദ്ദേഹം പറഞ്ഞു. ബൽ, പക്ഷേ. സവ്വലത്ത്, ഭംഗിയാക്കി തന്നിരിക്കുന്നു. ലക്കും, നിങ്ങൾക്ക്. അംഫുസുക്കും, നിങ്ങളുടെ സ്വന്തങ്ങൾ അഥവാ മനസ്സുകൾ. അമ്രൻ, ഒരു കാര്യം.

0: അവർ അദ്ദേഹത്തിന്റെ അഥവാ യൂസുഫിന്റെ കുപ്പായത്തിന്മേൽ ഒരു കള്ളച്ചോര കൊണ്ടുവരികയും ചെയ്തു. അദ്ദേഹം അഥവാ പിതാവ് പറഞ്ഞു, അതൊന്നുമല്ല, പക്ഷേ നിങ്ങളുടെ മനസ്സുകൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഭംഗിയാക്കി തന്നിരിക്കുന്നു, അഥവാ അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇനി ഭംഗിയായ ക്ഷമ, അതേ മാർഗമുള്ളൂ. നിങ്ങൾ ഈ വിവരിക്കുന്നതിനെപ്പറ്റി സഹായം അപേക്ഷിക്കപ്പെടുന്നവൻ അല്ലാഹുവെത്രേ.
1: തങ്ങൾക്ക് പിന്നീട് പറയുവാനുള്ള ഒഴികഴിവ് പിതാവിന്റെ വാക്കിൽ നിന്ന് മുമ്പ് ലഭിച്ചിരുന്നതിനെ അവർ തികച്ചും ഉപയോഗപ്പെടുത്തി. എല്ലാവരും കൂടി യൂസുഫ് അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ട ശേഷം വൈകുന്നേരം ഇരുട്ട് മൂടാൻ പോകുന്ന സമയത്ത് പിതാവിന്റെ അടുക്കൽ അവർ തിരിച്ചെത്തി. കരച്ചിലും പറച്ചിലുമായി, ഞങ്ങൾ അമ്പെയ്തും മറ്റും മരുഭൂമിയിൽ ഓടി നടന്നു അവനിൽ നിന്നും അകന്നുപോയി. അവൻ ചെറുപ്പമായതുകൊണ്ട് അവന് ഞങ്ങളെപ്പോലെ ഓടാനും ചാടാനും കഴിവില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങളുടെ ഭക്ഷണ വസ്ത്രാദി സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അവനെ നിർത്തിയിരിക്കുകയായിരുന്നു. ഞങ്ങൾ മടങ്ങി വന്നു നോക്കുമ്പോൾ അവനെ ചെന്നായി പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയാണ് സംഭവിച്ചത്. മുമ്പേ അവന്റെ കാര്യത്തിൽ ഞങ്ങളെ വിശ്വസിക്കാത്ത നിങ്ങൾക്ക് ഈ സത്യവും വിശ്വാസ്യമാകുകയില്ല. എന്തു ചെയ്യും? ഇതാ നോക്കൂ, അവന്റെ രക്തം പുരണ്ട കുപ്പായം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കുപ്പായം പിതാവിന്റെ മുമ്പിൽ തെളിവിന് സമർപ്പിച്ചു. ചെന്നായ പിടിച്ചപ്പോൾ യൂസുഫിൽ നിന്നൊഴുകിയ രക്തമാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഏതോ ഒരു കള്ളരക്തം അതിന്മേൽ അവർ പുരട്ടിക്കൊണ്ടും വന്നിരുന്നു. പക്ഷേ പലരും പറഞ്ഞു കാണുന്നതുപോലെ ചെന്നായ പിടിക്കുമ്പോൾ കുപ്പായം മാന്തിക്കീറാതിരിക്കുകയില്ലെന്ന വസ്തുത അവരുടെ ധാരണയിൽപ്പെട്ടില്ല. ചോര പുരണ്ടതല്ലാതെ കുപ്പായത്തിന് കീറലൊന്നും പറ്റിയിരുന്നില്ല. അവർ പറഞ്ഞതെല്ലാം വ്യാജമാണെന്നും എന്തോ ഒരപകടം അവർ യൂസുഫിനെ കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നും യഹൂബ് നബി അലൈഹിസ്സലാമക്ക് ബോധ്യമായി. എങ്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്തെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. മറഞ്ഞ കാര്യം ആർക്കും അറിയുകയില്ലല്ലോ. 83 വചനത്തിൽ കാണുന്നതുപോലെ ഒരിക്കൽ യഥാർത്ഥം പുലരുമെന്നും യൂസുഫിന് നല്ലൊരു ഭാവി അള്ളാഹു നൽകുമെന്നുമുള്ള സൽപ്രതീക്ഷ അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. സംഭവിച്ചതെന്താണെന്ന് അറിയാതിരിക്കെ ഇനി ഭംഗിയായി ക്ഷമിക്കുകയും അസ്വാസ്ഥ്യവും പൊറുതികടും കാണിക്കാതെ സംയമനം പാലിച്ചുകൊണ്ടിരിക്കുകയും എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവനോട് സഹായം തേടുകയുമല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ലെന്ന് അദ്ദേഹം സമാധാനിച്ചു. കിണറ്റിലിട്ട ശേഷമുണ്ടായ കഥ അള്ളാഹു വിവരിക്കുന്നു.
2: 19. വജാഅത്ത്, വന്നു, സയ്യാറത്തുൻ, ഒരു യാത്രാസംഘം, അർസലു, എന്നിട്ടവർ അയച്ചു, വാരിദഹും, അവരുടെ വെള്ളത്തിനു പോകുന്നവനെ, ഫഅദില, എന്നിട്ടവൻ താഴ്ത്തി, ദൽവഹു, അവൻ്റെ തൊട്ടി, കാല, അവൻ പറഞ്ഞു, യാ ബുഷ്റ, സന്തോഷമേ, ഹാദാ ഗുലാം, ഇതാ ഒരു ബാലൻ, ഫഅസറൂഹു, അവർ അദ്ദേഹത്തെ രഹസ്യമാക്കി അഥവാ സ്വകാര്യമാക്കി വെക്കുകയും ചെയ്തു, ബിദാഅത്തൻ, ഒരു ചരക്കായി, വല്ലാഹു, അല്ലാഹു ആകട്ടെ, അലീമുൻ, അറിയുന്നവനാണ്, ബിമാ യഅമലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി.

0: ഒരു യാത്രാസംഘം വന്നു. എന്നിട്ട് അവരുടെ വെള്ളം കോരിയെ അവർ വെള്ളത്തിനു അയച്ചു. അവൻ അവന്റെ തൊട്ടി കിണറ്റിൽ ഇറക്കി. അവൻ പറഞ്ഞു, സന്തോഷമേ, ഇതാ ഒരു ബാലൻ. അവർ അദ്ദേഹത്തെ എടുത്ത് ഒരു കച്ചവടച്ചരക്കായി ഒളിച്ചുവെക്കുകയും ചെയ്തു. അല്ലാഹുവാകട്ടെ അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അറിയുന്നവനുമാണ്.
1: വചനം 20. വശറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു. ബിസമനിൻ, ഒരു വിലക്ക്. ബഹ്സിൻ, നിസാരമായ. ദറാഹിമ, അതായത് ദിർഹമുകൾക്ക് അഥവാ വെള്ളി നാണയങ്ങൾക്ക്. മഅദൂദത്തിൻ, എണ്ണിക്കണക്കാക്കപ്പെട്ട. വകാനൂ, അവരായിരുന്നു താനും. ഫീഹി, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. മിനസ്സാഹിദീൻ, താൽപ്പര്യമില്ലാത്തവരിൽപ്പെട്ടവർ.

0: വിലക്ക് എണ്ണിക്കണക്കാക്കപ്പെട്ട അഥവാ അല്പമായ വെള്ളിപ്പണത്തിന് വിൽക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ താൽപര്യമില്ലാത്തവരിൽ പെട്ടവരായിരുന്നു താനും.
1: ആ വഴിക്ക് വന്ന യാത്രാസംഘം അവർക്ക് വെള്ളം കൊണ്ടുവരുവാൻ നിയോഗിക്കപ്പെട്ടിരുന്ന ആളെ വെള്ളത്തിനയച്ചു. അവൻ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുവാൻ വെള്ളത്തോട്ട് കിണറ്റിലിറക്കി. യൂസുഫ് നബി അലൈഹിസലാം അതിന്മേൽ പിടികൂടി. അതുകണ്ട് വെള്ളക്കാരന് അത്ഭുതവും സന്തോഷവുമായി. ഹാ സന്തോഷം, ഇതാ ഒരു പയ്യൻ എന്ന് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടയക്കാതെ ഒരു കച്ചവടച്ചരക്കാക്കി അഥവാ അടിമയാക്കി ഒളിച്ചുവെക്കുകയാണ് അവർ ചെയ്തത്. പിന്നീട് വളരെ തുച്ഛം വിലക്ക് വിൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ വിറ്റവർക്ക് അദ്ദേഹത്തിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ തുച്ഛം വിലക്ക് വിറ്റത്. ഇതെല്ലാം അള്ളാഹു അറിഞ്ഞും കണ്ടും കൊണ്ടു തന്നെയാണ് നടന്നത്. അതിലൊക്കെ അവൻ ചില യുക്തികളും പരിപാടികളും കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പറഞ്ഞതിൻ്റെ സാരം. ദിർഹം അഥവാ വെള്ളിപ്പണം 40 വരെ എണ്ണം കൊണ്ടും 40 മുതൽ തൂക്കം കൊണ്ടുമായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ദിർഹമുകൾ എന്ന അർത്ഥത്തിൽ മഅദൂദ എണ്ണിക്കണക്കാക്കപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഇതിൽ നിന്ന് 40 താഴെയുള്ള വെള്ളിപ്പണത്തിനാണ് അദ്ദേഹത്തെ വിറ്റതെന്ന് മനസ്സിലാക്കാവുന്നതാണ്. 20 എന്നും 12 എന്നുമൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. സംഖ്യ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് പ്രത്യേക പ്രയോജനമൊന്നുമില്ലല്ലോ. അസറൂഹു വിലാ, അദ്ദേഹത്തെ അവർ ഒരു ചരക്കായി ഒളിച്ചുവെച്ചു എന്നും, ഷറൌഹു, അവർ അദ്ദേഹത്തെ വിറ്റു എന്നുമുള്ള ക്രിയയുടെ കർത്താക്കൾ അഥവാ ഒളിച്ചുവെച്ചതും വിൽപ്പന നടത്തിയതും ആരാണെന്നുള്ളതിൽ രണ്ടഭിപ്രായമുണ്ട്. അതായത് രണ്ടും കച്ചവട സംഘമാണെന്നും അതല്ല യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരാണെന്നും. ഒന്നാമത്തെ അഭിപ്രായമാണ് അധിക വ്യാഖ്യാതാക്കളും സ്വീകരിച്ചു കാണുന്നത്. സന്ദർഭത്തോടും ആയത്തിലെ വാചകത്തോടും യോജിച്ചതും അതത്രേ. ഇതനുസരിച്ച് അതിൻ്റെ വിശദീകരണം ഇപ്രകാരമായിരിക്കും. കച്ചവട സംഘം കിണറ്റിൽ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമയെ കണ്ടെടുത്ത ഉടനെ അദ്ദേഹത്തെ വിട്ടയക്കുകയോ അദ്ദേഹത്തെപ്പറ്റി ഒരന്വേഷണം നടത്തുകയോ ചെയ്യാതെ ഒരടിമച്ചരക്കാക്കി ഒളിച്ചുവെച്ചു. മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന അവർ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി തുച്ഛം വിലക്ക് വിറ്റു. വലിയ ഒരു സംഖ്യയ്ക്ക് വിൽക്കണമെന്നുള്ള താല്പര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. കച്ചവട സംഘം കിണറ്റിൽ നിന്നെടുത്ത ഉടനെ ആരും അറിയാതെ ഒളിച്ചുകൊണ്ടുപോയതായിരുന്നാലും സഹോദരന്മാരിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുപോയതായിരുന്നാലും രണ്ടായാലും ശരി, അവസാനം അവർ അദ്ദേഹത്തെ ഈജിപ്തിൽ കൊണ്ടുചെന്നു വിൽക്കുക തന്നെ ചെയ്തു.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. ഇപ്പോൾ നാം കേട്ടത് 12-ാം അധ്യായം സൂറത്ത് യൂസുഫിലെ 16 മുതൽ 20 വരെ വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരം.
3: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം. പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം. പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ ശ്രോതാക്കൾ, അടുത്തതായി പ്രവേശിക്കുന്നത് ഹിഫ്ളുൽ ഖുറാനിന്റെ ക്ലാസ്സിലേക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 22-ാമത്തെ ആയത്തു മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

وأنزل الذين

സയാസീഹിം, സയാസീഹിം, സയാസീഹിം, സയാസീഹിം, സയാസീഹിം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളിവിളി

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 396-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: يجاهد لنفسه إن الله لغني عن العالمين.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 396-ാമത്തെ പേജാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا.
3: 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തന്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുശക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
1: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
2: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസഖൽ. അത് കലിമത്താവുമ്പോൾ കലിമി മുസഖൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ. ബികുല്ലി ഷൈഇൻ ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീനു ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅ്റാദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും. ജുന്ദുൽ ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം, ഇദ്ഗാം ബിലാഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുൽ ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി. മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫി ഗുറൂർ, ഇല്ലാ ഫി ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫി ഗുറൂർ ഗൈന്, ഗൈ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദീ, അമ്മൻ ഹാദല്ലദീ. ഇവിടെ അമ്മൻ ശേഷം ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദീ യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻ അംസക റിസ്ഖ. അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹുനോ റിസ്ഖഹുനോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ബല്ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഉതുവ്വി വനുഫൂർ. ഉതുവ്വിൻ, തൻവീനു ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഉതുവ്വി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَن يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَن يَمْشِي سُكُونُ النُّونِ شَشَم يَا وَنَّا إِدْغَام نَاقِص أَفَمَن يَمْشِي 20 അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ അഫമൈ യംഷി എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. മുഖിബൻ അല വജിഹിഹി, മുഖിബൻ അല തൻവീന് ശേഷം അയന് മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല, മുഖിബൻ അല അല വജിഹിഹി അഹ്ദ. ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സുല പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട്. സുലത്തു തൊവീല. അപ്പോൾ വജിഹിഹി അഹ്ദ അഹ്ദ അമ്മൻ. അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം. ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ, സവിയൻ അല എന്നാവരുത്, സവിയൻ അല. അയൻ എടുത്ത് ഓതണം സവിയൻ അല. അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ. തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം. മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവലം

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 14 അധ്യായം സൂറ ഇബ്രാഹിം, 44 മുതൽ 52 വരെ വചനങ്ങൾ. ഹാഫിദ് മിശാരി റാഷിദ് അൽ അഫാസിയുടെ ശബ്ദത്തിൽ.
1: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: പീസ് ഖുർആൻ റേഡിയോ ഇപ്പോൾ കേൾക്കുന്നു. തൻസീൽ വിശുദ്ധ ഖുർആനിലെ ത്വഹ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി നമുക്കൊപ്പം ചേരുന്നു.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

السجل للكتب كما بدأنا أول خلق نعيده وعدا علينا.

فإن أصابه خير اطمأن به وإن أصابته فتنة

فتخطفه الطير أو تهوي به الريح في مكان سحيق.

بغتة أو يأتيهم عذاب يوم عقيم. الملك يومئذ لله يحكم بينهم،

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തു ത്വാഹയിലെ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം കേട്ടത്. നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രമുഖ തഫ്സീറായ തഫ്സീർ അമാനിയുടെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറ അന്നഹിൽ 94 മുതൽ 97 വരെയുള്ള വചനങ്ങൾ.
3: വചനം 98. ഫഇദാ ഖറഇത, എന്നാൽ നീ വായിച്ചാൽ, ഓതുന്നതായാൽ, അൽ ഖുർആന, ഖുർആനെ, ഫസ്തഇദ്, നീ ശരണം തേടുക, കാവൽ രക്ഷ തേടുക, ബില്ലാഹി, അല്ലാഹുവിനോട്, അല്ലാഹുവിനെ കൊണ്ട്, മീന ശൈത്വാനി, പിശാചിൽ നിന്ന്, ചെകുത്താനെ പറ്റി, അർ റജീം, ആട്ടപ്പെട്ട, ശപിക്കപ്പെട്ട.
4: فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم.
5: എന്നാൽ നബിയേ, നീ ഖുർആൻ ഓതുന്നതായാൽ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് നീ ശരണം തേടിക്കൊള്ളുക.
3: വചനം 99. ഇന്നഹു, നിശ്ചയമായും അവൻ, ലൈസ ലഹു, അവന് ഇല്ല, സുൽത്താനുൻ, ഒരധികാരവും ശക്തിയും, അലല്ലദീന ആമനു, വിശ്വസിച്ചവരുടെ മേൽ, വഅല റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ മേൽ, യതവക്കലൂൻ, അവർ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു, ഭരമേൽപ്പിച്ചും വരുന്നു.

0: നിശ്ചയമായും അവൻ അഥവാ പിശാജ് വിശ്വസിക്കുകയും തങ്ങളുടെ റബ്ബിന്റെ മേൽ തന്നെ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചു വരികയും ചെയ്യുന്നവരുടെ മേൽ അവനൊരു അധികാരവും ഇല്ല.
1: വചനം 100. ഇന്നമ, നിശ്ചയമായും മാത്രം തന്നെ, സുൽത്താനുഹു, അവന്റെ അധികാരം, ശക്തി, അലല്ലദീന, യാതൊരുവരുടെ മേൽ മാത്രമാകുന്നു, യതവല്ലൗനഹു, അവനെ ബന്ധുവാക്കുന്ന, കാര്യകർത്തൃത്വം ഏൽപ്പിക്കുന്ന, അധികാരിയാക്കുന്ന, വല്ലദീന, യാതൊരുവരുടെയും, ഹും, അവർ, ബിഹി, അവനോട്, അള്ളാഹുവോട്, മുശ്രിക്കൂൻ, ഷിർക്ക് ചെയ്യുന്നവരാണ്, പങ്കുചേർക്കുന്നവരാണ്.
2: إنما سلطانه على الذين يتولونه والذين هم به مشركون.
0: അവന്റെ അധികാരം അവനെ ബന്ധുവാക്കുന്ന അഥവാ കാര്യകർത്താവാക്കുന്നവരുടെയും അവനോട് അഥവാ അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നവരായുള്ളവരുടെയും മേൽ മാത്രമാകുന്നു ഉള്ളത്.
3: ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിനെക്കുറിച്ച് രക്ഷ തേടിക്കൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും സത്യവിശ്വാസികളോട് പൊതുവെയുള്ള കൽപ്പനയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പിശാചിൽ നിന്ന് രക്ഷ തേടുവാൻ കൽപ്പിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരിൽ അതിൻ്റെ ആവശ്യം കൂടുതൽ ശക്തമായിരിക്കുമല്ലോ. ഈ കൽപ്പന ഒരു നിർബന്ധ കൽപ്പനയല്ലെന്നും പ്രധാനമായ ഒരു ഉപദേശം എന്ന നിലക്കുള്ള കൽപ്പനയാണെന്നുമാണ് മിക്കവാറും എല്ലാ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ പ്രസ്താവനകളിലേക്ക് ശ്രദ്ധ പതിയാതിരിക്കുക, ആശയങ്ങൾ തെറ്റി മനസ്സിലാക്കുക, വക്രമായ വ്യാഖ്യാനങ്ങൾ മനസ്സിൽ സ്ഥാനം പിടിക്കുക മുതലായ പലതിനും പിശാജ് ദുഷ്പ്രേരണകൾ നൽകിക്കൊണ്ടിരിക്കും. പിശാജിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടുവാൻ അള്ളാഹുവിനോട് തേടുകയല്ലാതെ നിവൃത്തിയില്ലതാനും. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുവാൻ കൽപ്പിക്കുന്നത്. പാരായണം തുടങ്ങുമ്പോഴാണ് സ്വാഭാവികമായും ഈ രക്ഷതടലിൻ്റെ ആവശ്യമെന്ന് വ്യക്തമാണ്. ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നതും ഭൂരിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നതും അതുതന്നെ. രക്ഷതേടൽ ഇന്നിന്ന വാക്കുകളിൽ തന്നെ ആയിരിക്കണമെന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് കൂടുതൽ സുപരിചിതമായി അറിയപ്പെടുന്ന വാചകം ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ആട്ടപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്നാകുന്നു. ഈ കൽപ്പനയിൽ അള്ളാഹു ഉപയോഗിച്ച വാചകത്തോട് ഏറ്റവും യോജിക്കുന്നതും അതാണല്ലോ. ഈ ശരണം തേടുന്നതിനാണ് സാധാരണ അത്തഅവ്വുദ് ഔ അൽ ഇസ്തിആദ ഔദു ഓതൽ എന്ന് പറയപ്പെടുന്നത്. ഇതിനെ സംബന്ധിച്ച് വിശദമായ ഒരു വിവരണം സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈമാനും തവക്കലും അഥവാ സത്യവിശ്വാസവും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലും ഉള്ളവരെ പിശാചിന് വഴിപിഴപ്പിക്കുവാൻ കഴിയുകയില്ലെന്നും അവിശ്വാസികളും അവനെ ബന്ധുവും മിത്രവും കൈകാര്യകർത്താവുമായി സ്വീകരിക്കുന്ന ആളുകളും മാത്രമായിരിക്കും അവൻ്റെ ഇംഗിതങ്ങൾക്ക് വശംവദരാകുന്നതെന്നും അള്ളാഹു വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സംഗതി ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹു വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്.
1: വചനം 101. വഇദാ ബദ്ദൽന, നാം പകരമാക്കിയാൽ, മാറ്റം ചെയ്താൽ, ആയത്തൻ, ഒരു ആയത്തിനെ, സൂക്തം, മകാന, സ്ഥാനത്ത്, ആയത്തിൻ, ഒരു ആയത്തിൻ്റെ, വല്ലാഹു, അല്ലാഹുവാകട്ടെ, അഅലമു, ഏറ്റം അറിയുന്നവനാണ്, നല്ലവണ്ണം അറിയുന്നവനാണ്, ബിമ യുനസ്സിലു, അവൻ ഇറക്കുന്നതിനെപ്പറ്റി, ഖാലു, അവർ പറയും, പറയുകയായി, ഇന്നമ, നിശ്ചയമായും തന്നെ, മാത്രം, അൻറ, നീ, മുഫ്തരിൻ, ഒരു കെട്ടിച്ചമക്കുന്നവൻ തന്നെ, മാത്രം, ബൽ, പക്ഷേ, എന്നാൽ, അക്തറുഹും, അവരിലധികവും, ലാ യഅലമൂൻ, അറിയുന്നില്ല.

0: ഒരു ആയത്തിൻ്റെ അഥവാ സൂക്തത്തിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു ആയത്ത് അഥവാ സൂക്തം നാം പകരമാക്കിയാൽ അള്ളാഹുവാകട്ടെ അവൻ ഇറക്കുന്നതിനെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനുമാണ്. അവർ പറയും, നിശ്ചയമായും നീയൊരു കെട്ടിച്ചമക്കുന്നവൻ തന്നെയാണ് എന്ന്. പക്ഷേ അതല്ല അവരിൽ അധികം ആളുകൾക്കും അറിഞ്ഞുകൂടാ.
1: വചനം 102. ഉൽ പറയുക, നസ്സലഹു, അതിനെ ഇറക്കിയിരിക്കുന്നു, റൂഹുൽ ഖുദുസി, പരിശുദ്ധാത്മാവ്, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കിൽ നിന്ന്, ബിൽ ഹഖ്, യഥാർത്ഥപ്രകാരം, മുറപ്രകാരം, ലിയുതബ്ബിത, അത് ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വഹുദൻ, മാർഗദർശനമായും, വബുഷ്റോ, സന്തോഷവാർത്തയായും, ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക്.
2: قل نزله روح القدس من

0: പറയുക, അത് അഥവാ ഖുർആൻ നിന്റെ റബ്ബിങ്കിൽ നിന്ന് പരിശുദ്ധാത്മാവ് യഥാർത്ഥ പ്രകാരം ഇറക്കിയിരിക്കുകയാണ്. വിശ്വസിച്ചവർക്ക് വിശ്വാസത്തിൽ അത് സ്ഥൈര്യം നൽകുവാൻ വേണ്ടി മാർഗദർശനവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ടു.
1: ഒരു ഖുർആൻ വചനത്തിലടങ്ങിയ വിധി മറ്റൊരു വചനം മുഖേന നീക്കം ചെയ്യുക, നസ്ഖ് ചെയ്യുക, അഥവാ ഒരു വചനമനുസരിച്ച് നിലവിലുള്ള താൽക്കാലികമായ ഒരു മതവിധിയെ മാറ്റി അതിൻ്റെ സ്ഥാനത്ത് കൂടുതൽ സ്ഥിരവും പ്രായോഗികവുമായ വേറൊരു വിധി നിർദ്ദേശിച്ചു കൊണ്ടുള്ള വചനം അവതരിക്കുക എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം, ഇങ്ങനെ പുതിയ വല്ല ആയത്തുകളും അവതരിക്കുമ്പോൾ ഖുർആൻ്റെ വൈരികൾ ആരോപിക്കാറുള്ള ഒരാരോപണം എടുത്തുകാട്ടിക്കൊണ്ട് അതിന് മറുപടി നൽകുകയാണ് ഈ വചനങ്ങൾ ചെയ്യുന്നത്. ഒരിക്കൽ ഒന്ന് കൽപ്പിക്കുകയും പിന്നീടത് മാറ്റി വേറൊന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അള്ളാഹുവിങ്കിൽ നിന്നുണ്ടാകുവാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഈ ഖുർആൻ മുഹമ്മദ് കെട്ടിയുണ്ടാക്കി അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെന്ന് വാദിക്കുക മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പറഞ്ഞത് പിന്നെ മാറ്റി പറയേണ്ടി വരുമായിരുന്നില്ല എന്നിങ്ങനെയാണ് അവരുടെ ആരോപണം. അവതരിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, അവതരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്, സന്ദർഭത്തിനും പരിതസ്ഥിതികൾക്കും അനുയോജ്യമായത് എന്തൊക്കെയാണ് എന്നിത്യാദി കാര്യങ്ങൾ അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക. അതനുസരിച്ചാണ് എല്ലാം അവൻ അവതരിപ്പിക്കുന്നതും. പക്ഷേ മിക്ക ആളുകളും ഈ വക യാഥാർത്ഥ്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തവരാണ്. എന്നിങ്ങനെ അതിലെ ചില യുക്തിവശങ്ങളെ ആദ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹു അവർക്ക് മറുപടി നൽകുന്നു. അതായത്, ഈ ഖുർആൻ ആരും കെട്ടിയുണ്ടാക്കിയതല്ല, അള്ളാഹുവിങ്കിൽ നിന്ന് അവൻ്റെ വിശ്വസ്ത ദൂതനായ പരിശുദ്ധാത്മാവ് അഥവാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയതാണത്. ന്യായയുക്തവും കാര്യസമ്പൂർണവും മാത്രമാണത്. സത്യവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിന് അതുമൂലം സ്ഥൈര്യവും ദൃഢതയും ലഭിക്കുന്നു. സന്മാർഗവും ദുർമാർഗവും വേർതിരിച്ചു കാട്ടുന്ന മാർഗദർശനവും അതനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമാണത് എന്നത്രേ മറുപടിയുടെ ചുരുക്കം. സത്യനിഷേധികൾ ഖുർആനെ കണ്ണടച്ച് നിഷേധിക്കുന്നവരാകൊണ്ട് ഇതൊന്നും അവർ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയില്ലെന്നും, സത്യവിശ്വാസവും സന്മാർഗവും സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ആയത്തും ഓരോ സൂറത്തും അവർക്ക് മാർഗദർശനവും വിശ്വാസദാർഢ്യവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും വ്യക്തമാണല്ലോ. അള്ളാഹു പറയുന്നു, വല്ല സൂറത്തും അവതരിപ്പിക്കപ്പെട്ടാൽ അവരിൽ ചിലർ പറയും, നിങ്ങളിൽ ആർക്കാണ് ഇത് വിശ്വാസം വർദ്ധിപ്പിച്ചത് എന്ന്. എന്നാൽ വിശ്വസിച്ചവർക്ക് അത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്, അവർ സന്തോഷം കൊള്ളുകയും ചെയ്യും. എന്നാൽ ഹൃദയങ്ങളിൽ രോഗമുള്ളവരാകട്ടെ, അവർക്കത് മ്ലേച്ഛതയിലൂടെ മ്ലേച്ഛത വർദ്ധിപ്പിക്കുകയും അവർ അവിശ്വാസികളായും കൊണ്ട് മരണമടയുകയും ചെയ്യും. സൂറത്തു തൗബ 124-125. നസ്ഖിൻ്റെ നിർവചനം: ഖുർആനിൽ അതുണ്ടാകുവാനുള്ള സാധ്യത, കാരണം, അതിൻ്റെ യുക്തിവശം, നസ്ഖിനെ നിഷേധിക്കുന്നവരുടെ ന്യായം, അതിനുള്ള മറുപടി ആദിയായവയെക്കുറിച്ച് സൂറത്ത് അൽബഖറ 106 വചനത്തിൻ്റെ വ്യാഖ്യാനത്തിലും മുഖവുരയിലും ആവശ്യമായ വിവരണം കഴിഞ്ഞു പോയിട്ടുള്ളതുകൊണ്ട് ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമായിരിക്കെ അതിൽ നസ്ഖ് ഉണ്ടായിരിക്കുവാൻ സാധ്യതയേ ഇല്ലെന്ന് കരുതുന്നവർ ഈ രണ്ട് വചനങ്ങൾ ശരിക്കൊന്ന് മനസ്സിരുത്തുകയും തുറന്ന മനസ്സോടെ അല്പമൊന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന പക്ഷം ആ വിചാരം തീരെ കഴമ്പില്ലാത്തതാണെന്നും ഈ ന്യായവാദത്തിൻ്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത് മുശരിക്കുകളിൽ നിന്നാണെന്നും അവർക്ക് ബോധ്യപ്പെടുന്നതാണ്.
2: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മുഹമ്മദ് അമാനി മൗലവി രചിച്ച തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 16 സൂറത്തുൻ നഹ്ൽ 94 മുതൽ 97 വരെയുള്ള
3: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38 അധ്യായം സൂറത്ത് സ്വാദ് 24 വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ ഇനി ഹറമേൻ ലൈവ് പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. മക്കയിലെയും മദീനയിലെയും ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളാണ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും ജസാക്ക് അല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിൽ മദീനയിലെ ഫജർ നമസ്കാരത്തിൽ സൂറ മുൽക്കാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അൽഹംദുലില്ലാഹ്.

0: بالصبر.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അൽ ഖാരിയ, സൂറ അൽ ആസർ എന്നീ സൂറത്തുകളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറാൻ ആമിലെ 100 മുതൽ 107 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 100 മുതൽ 107 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷൈഖ് ഖലീഫ അത്തുനൈചി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
1: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
1: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
1: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
1: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
1: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
1: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: അടുത്തതായി കേൾക്കുന്നത് ഹൃദയവസന്തം. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനം ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഈ എപ്പിസോഡിൽ സൂറത്തുൽ ഹൂദിലെ 44-45 വചനങ്ങളുടെ പഠനമാണ് നാം ഇനി ഗ്രഹിക്കുന്നത്. പഠനം നിർവഹിക്കുന്നത് ബഹുമാനിയായ ജംഷീർ സ്വലാഹി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിലെ 44-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആ വചനം ഇപ്രകാരമാകുന്നു: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖീല യാ അർളു ബിലഗി വഖീല യാ അർളു ബിലഈ മാഅകി വയാ സമാഉ അക്ലഈ أقلعي وغيظ الماء വഗീല മാഉ വഖുലിയൽ അംറു വസ്തവത് അലൽ ജൂദി വഖീല ബുഅദൽ ലിഖൗമിൽ ളാലിമീൻ. വഖീല ഖാല എന്നാ പറഞ്ഞു, ഖീല എന്നാ പറയപ്പെട്ടു. ഖീല എന്നാല് പറയപ്പെട്ടു. എന്താ പറയപ്പെട്ടത്? യാ അർളു, ഏ ഭൂമി, ഇബ്ലഈ, നീ വിഴുങ്ങുക, മാഅക്കി, നിന്റെ വെള്ളം, അങ്ങനെ മഴ പെയ്ത് ഭൂമിയിലുള്ള വെള്ളത്തിന് ഭൂമിയുടെ അടിയിലേക്ക് പിന്നെ താഴ്ന്നു പോകാൻ വേണ്ടി ഭൂമിയോട് വിഴുങ്ങുക. വയാ സമാ ഉ, ഏ ആകാശമേ, അഖ്ലിഈ, നീ പിടിച്ചു വെക്കുക. എന്ത് പിടിച്ചു വെക്കുക? നിർത്തുക. അഖ്ലിഈ എന്നാണ് നിർത്തുക. വഗീലൽ മാ ഉ, വഖുലിയൽ അംറു, പിന്നെ കൽപ്പന എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ കൽപ്പന നിറമേറ്റപ്പെട്ടു, വെള്ളം എന്ത് ചെയ്തു? വറ്റി. ആകാശത്തിനോട് നിർത്താനും പറഞ്ഞു, ഭൂമിയോട് പിന്നെ വിഴുങ്ങാനും, വെള്ളത്തെ വിഴുങ്ങാനും കൽപ്പന. ആ കൽപ്പന നിറവേറ്റപ്പെട്ടു. വസ്തവത്ത്, പിന്നെ ആ കപ്പല് അണഞ്ഞു, നങ്കൂരമിട്ടു. അലൽ ജ്യോതിയി, ജ്യോതി പർവ്വതത്തിൽ. വഖീല, പറയപ്പെടുകയും ചെയ്തു. കാലനാണ പറഞ്ഞു, ഖീല പറയപ്പെട്ടു. ബുഅദൻ ലിഖൗമിൽ ളാലിമീൻ, ബുഅദൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ബഈദ്, ദൂരെ എന്നാണ്. ഇവിടെ ബുഅദൻ, വിദൂരത, ആർക്ക്? ലിഖൗമിൻ, ലിഖൗമിൽ ളാലിമീൻ, അക്രമികളായ ജനതക്ക്. എന്തിൽ നിന്ന്? അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ. അപ്പോൾ ഭൂമിയോട് അള്ളാഹുവിൻ്റെ കൽപ്പന, നിന്റെ വെള്ളം നീ വിഴുങ്ങൂ. ഇത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതയിൽ അള്ളാഹു ശിക്ഷ നടപ്പാക്കി, മഴ പെയ്തു വെള്ളപ്പൊക്കം, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്ന് കുത്തിച്ചൊരിയുന്ന വെള്ളം, അടുപ്പിൽ നിന്നുപോലും ഉറവ പൊട്ടുന്ന രീതിയിൽ ഭൂമിയിൽ നിന്ന് വെള്ളം നിർഗളിക്കാം, അങ്ങനത്തെ തൂഫാനാണ്, വെള്ളപ്പൊക്കമാണ് നൂഹ് നബിയുടെ ജനതയിൽ നടന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ വിശ്വാസികൾ മുഴുവൻ കപ്പലിലാണ്. കുറച്ചാളുകളാണുള്ളത്, നൂഹ് നബിയും വിശ്വാസികളും ഓരോ ജീവജാലങ്ങളിൽ നിന്ന് ഇണകളും, ബാക്കി ഉള്ള ആളുകൾ ഭൂമിയിലാണ്. അവരിലേക്കാണ്, നിഷേധികളായ ഈ ജനതയിലേക്കാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും. ഭൂമി മുഴുവൻ വെള്ളമാണ്. അപ്പോൾ അവിടെ ആ വെള്ളത്തിനെയാണ് അള്ളാഹു കൽപ്പിക്കുന്നത്, ഭൂമിയോട് നിന്റെ വെള്ളം നീ വിഴുങ്ങണം, ആകാശത്തോട് മഴ നിർത്താനും. ആ കൽപ്പനയാണ്. ആ കൽപ്പന എന്ത് ചെയ്തു? വെള്ളം വറ്റുകയും അള്ളാഹുവിൻ്റെ ഉത്തരവ് നിറവേറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ കപ്പൽ ജൂദീ പർവ്വതത്തിൽ ഉറച്ചു നിൽക്കുകയും അക്രമികളായ ജനതക്ക് പിന്നെ വിദൂരത, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവർ അകന്ന് എന്ത് ചെയ്യുന്നു, അകറ്റപ്പെട്ടിരിക്കുന്നു. അവർക്ക് വിദൂരത, അതൊരു ശാപത്തിൻ്റെ ഒരു വാക്ക് പോലുള്ള വാക്കാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ വചനം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരുന്നത്, ഭൂമിയിലെ ആളുകൾ മുഴുവനും എന്ത് ചെയ്തു? കപ്പലിലുള്ള വിശ്വാസികളല്ലാത്ത മുഴുവൻ ആളുകളും നശിപ്പിക്കപ്പെട്ടു. ആ സമയത്താണ് അള്ളാഹു അമർ അൽ അറുള്ള, അള്ളാഹു ഭൂമിയോട് കൽപ്പിക്കുന്നത്, എന്ത്, ഭൂമിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് ആ പിന്നെ വെള്ളം വിഴുങ്ങാനും കപ്പലിലെ ആളുകളല്ലാത്ത ആളുകൾ മുഴുവൻ പിന്നെ അവരെ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞതിന് ശേഷം ആ വെള്ളത്തിനെ വിഴുങ്ങിക്കളയാൻ അള്ളാഹു ഭൂമിയോട് ആവശ്യപ്പെടുകയും ഭൂമി ആ കൽപ്പന അംഗീകരിക്കുകയും ചെയ്തു എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. തീർച്ചയായും ഇതിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും അതോടൊപ്പം അള്ളാഹിൻ്റെ അടുത്തുനിന്ന് വരുന്ന ശിക്ഷയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ ഈ ഭൂമിയിൽ നടപ്പാക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന ലളിതവും സുന്ദരവുമായ, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന സമാധാനത്തിൻ്റെ, ഔന്നിത്യത്തിൻ്റെ തൗഹീദിന്റെ സന്ദേശം. എന്നാൽ അതാണ് ഏറ്റവും മഹത്തായതും ഏറ്റവും ഗൗരവമേറിയതും ഏറ്റവും ഉജ്ജ്വലവും. അതിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധിക്കരിക്കുക, അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ സത്യത്തിൽ ഇവിടെ അതിജീവിക്കാനുള്ള, സ്വസ്ഥമായി ജീവിക്കാനുള്ള ആനുകൂല്യം സ്വന്തം നശിപ്പിക്കുന്നതിൻ്റെ തുല്യമാണ്. അത് മാത്രമല്ല, ആ ജനത അള്ളാഹുവിനെ ധിക്കരിക്കുകയും വെല്ലുവിളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ആ വെല്ലുവിളിയുടെയൊക്കെ പല ഫലമായിട്ടാണ് അള്ളാഹുവിൻ്റെ പിന്നെ ശിക്ഷ അവരിലേക്ക് വരുന്നതും. അപ്പോഴാണ് അള്ളാഹു മഴ പെയ്യിച്ച് വിശ്വാസികളെ കപ്പലിൽ രക്ഷപ്പെടുത്തുകയും മറ്റുള്ളവരെ മുക്കി നശിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നിട്ടല്ലാ കൽപ്പിച്ചു ഭൂമിയോട്, എന്ത് അമർ അൽ അർള അൻ തബ്ല അഹ അലദീന ബഅമിൻഹ വജ്തമ അലൈഹ, ആ വെള്ളം വിഴുങ്ങാൻ. അതേപോലെ അമർ സമാ അൻ തുഖ്ല അനിൽ മതർ, മഴ നിർത്താൻ വേണ്ടി ആകാശത്തോടും അള്ളാഹു കൽപ്പിച്ചു. അങ്ങനെ ആ തീരുമാനം എന്ത് ചെയ്തു, ഭൂമി നടപ്പായി, ഭൂമി എന്തായി, കാലിയായി. ഭൂമി ആരെക്കൊണ്ട്, മിമ്മൻ കഫറബില്ല ലം യബഖ മിൻഹും ദയ്യാർ, അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾ, നിഷേധികളായ ആളുകളെ മുഴുവനും ആ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കി. അപ്പോൾ ആ കപ്പലിലുള്ള ആളുകൾ മാത്രമാണ് ഭൂലോകത്തുള്ളത്. ആ കപ്പലാണ് എന്ത് ചെയ്തത്, വസ്തവത്ത്, അതാണ് ഉറച്ചു നിന്നത് ആ കപ്പൽ, അസഫീനത്തു, അതേപോലെ ആ കപ്പലും ബിമൻ ഫീഹ, അതിലുള്ള ആളുകളെയും കൊണ്ട്. എവിടെ, അലൽ ജൂദീ, ജൂദി പർവ്വതത്തിൽ. ഈ ജൂദി പർവ്വതം ഏതാണെന്നുള്ളതിൽ മുഫസ്സിറുകൾ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. അത് വഹുവ ജബലുൻ ബിൽ ജസീറ, അറബിൻ ഉപദ്വീപിലെ ജസീറത്തിലെ ഒരു മലയാണ്, പർവ്വതമാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ അതിനെപ്പറ്റി കുറേ ഉണ്ട് അഭിപ്രായങ്ങൾ. അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കീഴൊതുങ്ങിയ ഒരു, അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിനീതനായി നിന്നുകൊടുത്ത ഒരു പർവ്വതം എന്നൊക്കെ വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഏകദേശം ഒരു മാസത്തോളം, വസ്തവത്ത് അലൈഹി ഷഹ്റൻ, ഒരു മാസത്തോളം അവരെന്ത് ചെയ്തു, ആ കപ്പലിൽ തന്നെ, ആ കപ്പൽ പിന്നെ കപ്പലിൽ വിശ്വാസികളെയും കൊണ്ട് അവിടെ നിന്നു എന്ന് ചില മുഫസ്സിറുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. വേറെ ചില സ്ഥലത്ത് കാണാൻ പറ്റും ഒരു മാസമല്ല, അതിൽ കൂടുതൽ അവർ നിന്നു എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളും പല പിന്നെ ചർച്ചകളും മുഫസ്സിറുകൾ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ പറ്റും. ഏതായാലും പിന്നെ മഹാനായ നൂഹ് നബി അലൈഹി സ്സലാം എന്ത് ചെയ്തു, ഭൂമിയിലെ സാഹചര്യങ്ങൾ നോക്കി, അതിനുശേഷമാണ് എന്ത് ചെയ്തത്, താഴേക്ക് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം കപ്പലിൽ നിന്ന് അവരിറങ്ങി ഭൂമിയിലേക്ക് വരുന്നത്. ഏകദേശം അദ്ദേഹത്തിൻ്റെ കൂടെ കാന മഅനൂഹിൻ ഫിസ്സഫീനത്തി സമാനൂണ റജുലൻ മഅഹും അഹ്ലൂഹും, ഏകദേശം 50 ആളുകളാണ് നൂഹ് നബിയുടെ കൂടെ ആ സമയത്ത് കപ്പലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ അല്ല, ആ ആളുകളുടെ കുടുംബങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു തഫ്സീർ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നഹും കാനു ഫി സഫീനത്തി മിഅത്തൻ വഖംസീന യൗമൻ, ഏകദേശം 150 ദിവസത്തോളം ആ കപ്പലിൽ അവർ നിന്നു അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടുന്നതുവരെ. അങ്ങനെ മൊത്തത്തിൽ ആ കപ്പൽ അവിടെ ഉറച്ചു നിന്നതിന് ശേഷമാണ് അള്ളാഹു നൂഹ് നബി അലൈഹി സ്സലാമിനോടും കൂട്ടരോടും അവിടെ നിറങ്ങാനുള്ള കൽപ്പന വരുന്നതും, അങ്ങനെയാണ് അവർ ഭൂമിയിലേക്ക് തിരിച്ച് ഇറങ്ങി വരുന്നതും എന്നൊക്കെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും. ഏതായാലും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം വളരെ വ്യക്തമായി ഇതിൽ നമുക്ക് കാണാം. അതായത് അള്ളാഹു കപ്പലുണ്ടാക്കാൻ പറയുന്നു, കപ്പലുണ്ടാക്കുന്ന സന്ദർഭത്തിൽ പോലും അതിൻ്റെ അടുത്തുകൂടി നടന്നു പോകുന്ന നിഷേധികൾ പരിഹസിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള വചനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ എന്നാൽ മഹാനായ നൂഹ് നബി അലൈഹി സ്സലാം വളരെ ക്ഷമയോടെ പരിഹസിച്ചവരോട് ഓർമ്മപ്പെടുത്തി, ആ പരിഹാസം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന നാളുകൾ വരാനിരിക്കുകയാണ് അവരെ ഓർമ്മപ്പെടുത്തിയതൊക്കെ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് അല്ല ഇതിന് തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ശിക്ഷ കടന്നു വന്നു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. നൂഹ് നബിയുടെ മകൻ ഉപ്പാൻ്റെ വിളിക്ക് ഉത്തരം നൽകാതെ ഞാൻ വല്ല മലയിലും അഭയം തേടിക്കൊള്ളാം എന്ന അവിവേകത്തിൻ്റെ വിഡ്ഢിത്തത്തിൻ്റെ വർത്തമാനം പറഞ്ഞു. പക്ഷേ ഉപ്പ അള്ളാഹുവിൻ്റെ നബിയാണ്, മോനോട് പറഞ്ഞു, ഇന്ന് നിനക്ക് ഇന്ന് രക്ഷ ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന ഒരു സംവിധാനമൊന്നുമല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയ ആളുകളല്ലാത്തവർ മുഴുവൻ ഇന്ന് നശിപ്പിക്കപ്പെടും എന്നവർ വ്യക്തമായി മോൻ ഉപദേശിച്ചു. മോനും ആ തിരമാലകളിലൂടെ വെള്ളത്തിലേക്ക് ആണ്ടുപോയി. ശേഷമാണ് ഭൂമിയിലെ മുഴുവൻ നിഷേധികളെയും ഒന്നടങ്കം നശിപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹു ഭൂമിയോട് പറഞ്ഞത്, ഭൂമി നീ നിന്റെ വെള്ളം എന്ത് ചെയ്യണം, വറ്റിക്കുക. ആകാശമേ നീ മഴ നിർത്തുക. വഖീലയ അർളു ബലഈ മാ അക്കി വയാ സമാഉ അഖ്ലിഈ വഖീലൽ മാഉ വഖുലിയൽ അംറ്. ഭൂമിയോട് പറഞ്ഞു, ഇബ്ലഈ മാ അക്കി നിന്റെ വെള്ളം തീയ വിഴുങ്ങിക്കൊള്ളുക. ആകാശത്തോട് പറഞ്ഞു, അഖ്ലിഈ നീ പിടിച്ചു നിർത്തുക വെള്ളം, ഇനി മഴ പെയ്യേണ്ടതില്ല. അള്ളയാണ് മഴ പെയ്യിക്കുന്നതും അള്ളാന്റെ തീരുമാനമാണ് അവിടെ നടപ്പാകുന്നത്. അങ്ങനെ വെള്ളം തീതു. വഖുലിയൽ അംറ് തീരുമാനം, അള്ളാന്റെ തീരുമാനം അവിടെ നടപ്പാക്കപ്പെട്ടു. വസ്തവത് അലൽ ജൂതിയി, ജൂതി പർവ്വതത്തിൽ ആ കപ്പൽ ഉറച്ചു നിന്നു മഴയും വെള്ളമൊക്കെ അവസാനിച്ച്. വഖീല ബുഅദൽ ലിഖൗമിൽ ളാലിമീൻ, അതിൻ്റെ ആകത്തുക എന്താണ്? വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കാവലും സുരക്ഷിതത്വവും, അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു ജനസമൂഹത്തിന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത. ബുഅദൻ, അവർ വിദൂരമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ തൊട്ട്. ലിഖൗമിൽ ളാലിമീൻ, ളാലിമീങ്ങളായ മുശിരിക്കുകളായ കാഫിറുകളായ നിഷേധികളായ ഒരു ജനസം എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. 45-ാമത്തെ വചനമാണ് ഇനി അടുത്തത്. വനാദാനൂഹൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ബനീ മിൻ അഹ്ലി വ ഇന്ന വഅദക അൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. വനാദാനൂഹൻ റബ്ബഹു, നാദ യുനാദി നാല് വിളിക്ക അല്ലേ, വിളിക്ക, അതാണ് നാദ യുനാദി. നൂഹൻ, ആരാ വിളിച്ചത്? ഇവിടെ നൂഹാണ്, നൂഹൻ നബി അലൈഹിസ്സലാം. ആരെ വിളിച്ചു? റബ്ബഹു, അദ്ദേഹത്തിൻ്റെ റബ്ബിനെ, തൻ്റെ രക്ഷിതാവിൻ. ഫ ഖാല, അങ്ങനെ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ. ഇന്ന, തീർച്ചയായും, ഇബിനീ എൻ്റെ മോൻ, മിൻ അഹ്ലീ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാകും. വ ഇന്ന, തീർച്ചയായും, വഅദക, നിന്റെ വാഗ്ദാനം, നിന്റെ കരാർ. അൽ ഹഖ്, അത് സത്യമാണ്, നിന്റെ വാഗ്ദാനം സത്യമാണ് താനും. വ അൻത, നീയാണല്ല അഹ്കം, ഏറ്റവും നല്ല വിധികർത്താവ്. അൽ ഹാക്കിമീൻ, വിധി കൽപ്പിക്കുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവും നീയാകുന്നു. അപ്പം ഇവിടെ തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത്, സ്വന്തം മകൻ ഏതൊരു പിതാവിൻ്റെയും ഹൃദയ വേദനയാണ് ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാമും പങ്കുവെക്കുന്നത്. തിരമാലകളിലേക്ക് ആണ്ടുപോകുന്ന മകനെ രക്ഷിക്കണം എന്നാഗ്രഹം സ്വാഭാവികമായും ഒരു പിതാവിനുണ്ടാകും. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം എന്താണ്? വിശ്വാസികളാണ് കപ്പലിൽ കയറേണ്ടതെന്നാണ്. അപ്പം മോനോട് നൂഹ് നബി പറയുന്നത്, ഈ വിശ്വസിച്ചവരുടെ കൂടെ നീ വിശ്വാസിയായിക്കൊണ്ട് ഈ കപ്പലിലേക്ക് വാ എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം ക്ഷണിക്കുന്നത്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം വിളിക്കുമ്പോൾ അള്ളാഹുവിനോട് വീണ്ടും നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നതാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? തൻ്റെ മോൻ മുങ്ങി മരിക്കുന്നതിൽ നിന്ന്, എന്നാൽ അവൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. നിന്റെ നൂഹെ, നിന്നെയും നിന്റെ കുടുംബത്തിൽപ്പെട്ടവരെയും രക്ഷപ്പെടുത്തും എന്നല്ലാൻ്റെ കരാറ്, വാഗ്ദാനം അതാണ്. വഖദ് വഅത്തനി വഅദത്തനി ബിനജാത്തി അഹ്ലി വവഅദുകൽ ഹഖുല്ലദീ ലാ യുഖ്ലഫ്. അല്ലാ, പിന്നെ നീയാണ് ഏറ്റവും നല്ല കരാർ പൂർത്തീകരിക്കുന്നവൻ. നീ ഒരിക്കലും നിന്റെ വിധിയിൽ, അല്ല, നിന്റെ കരാറിൽ ഒരു വാഗ്ദത്ത ലംഘനവും വരുത്തില്ല. എൻ്റെ മോൻ എൻ്റെ കുടുംബമല്ലേ, എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം, രക്ഷപ്പെടുത്തില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കാൻ ശ്രമിക്കുന്നത് അള്ളാഹുവിനോട്. അതോടൊപ്പം തന്നെ നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ, അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അംഗീകരിക്കുകയും, അൻത അഹ്കമുൽ ഹാകിമീൻ, തീരുമാനമെടുക്കുന്നവർ, വിധി പറയുന്നവരിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ വിധി എന്താണോ അത് സമ്പൂർണമായ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ് അമ്പിയാക്കന്മാരുടെ പിന്നെ രീതി. സത്യവിശ്വാസികളും സ്വീകരിക്കേണ്ടത് അതേ മാതൃക തന്നെയാണ്. തീർച്ചയായും അതിനുള്ള മറുപടി തൊട്ട വചനത്തിലൂടെ അള്ളാഹു നൂഹ് നബി അലൈഹിസ്സലാമിന് നൽകുന്നുണ്ട്. പിന്നെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലാക്കേണ്ടത് പിന്നെ വളരെ വ്യക്തമാണ്. വിശ്വാസത്തിൻ്റെ ബന്ധം, ആദർശത്തിൻ്റെ ബന്ധം അതിനോളം മഹത്തരവും പവിത്രവും ആയിരിക്കില്ല ഒരുപക്ഷെ ചിലപ്പോൾ രക്തബന്ധം. രക്തബന്ധത്തിലുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹം, ബഹുമാനം അല്ലെങ്കിൽ ഒരു ആത്മബന്ധം, ആദർശബന്ധുക്കൾ തമ്മിലുണ്ടാകും. ഇവിടെ ആ കാര്യം കൂടി നമ്മൾ പഠിപ്പിക്കപ്പെടുകയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം വരുമ്പോൾ, അള്ളാഹു ശിക്ഷയുടെ തീരുമാനം വരുമ്പോൾ അവിടെ ഒരു വേർതിരിവ്, അത് നബി കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ടവരായതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്തയും ഒരു രീതിയും ഒന്നും ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റില്ല. അള്ളാഹു നീതി നടപ്പാക്കും. അള്ളാഹു വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്ന വിശ്വാസികളെയാണ് രക്ഷപ്പെടുത്തുക. നിത്യനിഷേധികളെയും ധിക്കാരികളെയും അള്ളാഹു ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ അവരാരാണെങ്കിലും അവരെ അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു അനീതി ഒരിക്കലും ചെയ്യില്ല, അന്യായം ഒരിക്കലും പ്രവർത്തിക്കില്ല. തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതൊക്കെയാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തുണ്ടായ പ്രളയം, ആ പ്രളയത്തിന് ശേഷം അള്ളാഹുവിൻ്റെ തീരുമാനം വെള്ളത്തോട് അടങ്ങാൻ വേണ്ടി, നിൽക്കാൻ വേണ്ടി ആ പ്രളയം അവസാനിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നു. അതിനുശേഷം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം കപ്പൽ ജ്യോതി പർവ്വതത്തിലെടുക്കുന്നു. ആ അവിടുന്ന് വിശ്വാസികൾ ഏകദേശം എത്ര കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവിടുന്ന് ഇറങ്ങുന്നു. അതിനിടയിൽ നൂഹ് നബി അലൈഹി ഇസ്ലാം തൻ്റെ രക്ഷിതാവുമായി തൻ്റെ മോനെക്കുറിച്ചുള്ള സംസാരവും, ആ സംസാരത്തിൽ അള്ളാഹുവിൻ്റെ മറുപടിയാണ് ഇനി അടുത്ത വചനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ വചനങ്ങൾ നൂറ്റാണ്ടുകൾക്കപ്പുറം നൂഹ് നബിയുടെ കാലത്ത് നടന്ന ഈ സംഭവം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തൗഹീദിൻ്റെ മഹത്വവും വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹവും അവർക്ക് ലഭിക്കുന്ന നല്ല ആക്കിബത്തും അവർക്കുണ്ടാകുന്ന സുരക്ഷിതത്വവും അവർക്കാണ് ശാശ്വതമായ വിജയവും എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ വെല്ലുവിളിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ച് അവിശ്വാസികളായി ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, അതിനൊരു പരിധിയുണ്ട്. അതെത്രമാത്രം പോയാലും അത് ദുരന്തകരമായൊരു പര്യവസാനത്തിലാണ് ചെന്നെത്തുക എന്നുള്ള പാഠമാണ് ഈ വചനങ്ങളൊക്കെ നമുക്ക് നൽകുന്നത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാനുമൊക്കെ റഹ്മാനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
6: ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്ത് ഹൂദിലെ 44-45 ആയത്തുകളുടെ പാരായണവും പഠനവും അർത്ഥവിശദീകരണവും ആണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനനായ ജംഷീർ സലാഹി.
8: വിശ്വപ്രശസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ മധുരപരമായ ഖുർആൻ പാരായണം കേൾവിക്കാരിലേക്ക് എത്തിക്കുകയാണ് മധുരം ഖുർആൻ പരിപാടിയിലൂടെ. സൂറത്തു ശുഅറ ഖാരി റഅദുൽ ഖുർദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.
9: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, ഈ മദ്രസ.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 395 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: يعملون.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 395-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105-ാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അള്ളാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ച് പഠിച്ചു വരുന്നു. 35 വരെയുള്ള ആയത്തുകളാണ് ഏതാനും ക്ലാസുകളിലൂടെ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വമാ അവുന്നു മദ്യ മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. നൂനിന് ശബ്ദുണ്ട്, മണിക്കണം. വമാ അവുന്നു അസ്സാഅത ഖായിമ മദ്യ മുത്തസിൽ. മദ്യ മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. തൻവീന് ശേഷം വാവ് ഇദ്ഗാം നാഖിസ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിക്കണം. മണിക്കലോടുകൂടി ശദ് ഉണ്ടാവരുത്. ഇനി വല ഇൻ റു തൻ നൂൻ സാക്കിനയ്ക്ക് ശേഷം റാ ഇദ്ഗാം ബിലാഗുന്ന. നൂനിനെ റായിലേക്ക് മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. വല ഇർ റു വല ഇർ റു നൂനിനെ കേൾക്കുക തന്നെ ഇല്ല. വല ഇർ റു. ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റുദിത്തു. ഇവിടെ റുദിദുത്തു എന്ന് ഓതുന്ന ആളുകളുണ്ട്. റുദിദുത്തു ശരിക്കും അവിടെ ഇദ്ഗാം ചെയ്യുകയാണ് വേണ്ടത്. റുദിത്തു രണ്ടാമത്തെ ദാൽ അവിടെ കേൾക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഇദ്ഗാം ചെയ്യാണ്. റുദിത്തു ഇദ്ഗാം മുത്തജാനിസൈൻ എന്ന് പറയും. സെയിം മഹ്റജ്, ഒരേ മഹ്റജാണ്. എന്നാൽ അതിന് വ്യത്യസ്ത സിഫത്തുകളും വേറെ ലെറ്ററുമാണല്ലോ, വേറെ വേറെ അക്ഷരമാണ്. അതുകൊണ്ട് വല ഇർ റുദിത്തു എന്നാണ് പറയേണ്ടത്, റുദിദുത്തു എന്ന് ഓതരുത്. ഇല റബ്ബി ലഅജിദൻ നൂനിന് ശദ്ദ് മണിക്കണം. ഖൈറം മിൻഹ തൻവീനു ശേഷം മീം ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹ മുൻഖലബ നൂന് സാക്കിനയ്ക്ക് ശേഷം ഖാഫ് ഖനമുള്ള, അല്പം ഖനപ്പിച്ച് മണിക്കുകയും വേണം. കാരണം ഖാഫ് ഹുറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്, സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതോടൊപ്പം ഗുന്ന വന്നാൽ ആ മണിക്കലും സ്വരഭാരത്തോടുകൂടിയായിരിക്കും. അതുകൊണ്ടാണ് മുൻഖലബ എന്ന് വായിക്കുന്നത്. 37-ാമത്തെ ആയത്തിൽ ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറു قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب

رجلا. قال له صاحبه. ഇവിടെ ഹാഇന്റെ മഖ്റജ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. صاحبه صاحبه وهو يحاوره حاء وهو يحاوره اكفرت. ഹ ഉള്ളമീറിന് ശേഷം ഹംസ മദ് മുൻഫസിൽ പോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറുഹു അകഫർത. അകഫർത ബില്ലദി ഖലഖക. ഖലഖക ഖാഫും കാഫും മാറരുത്. ഖലഖക എന്നോ ഹലഖക എന്നൊന്നും ഓതരുത്. അർത്ഥം മാറും. പൂർണ്ണമായിട്ടും അർത്ഥം മാറുന്ന അവസ്ഥകളുണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഖലഖക മിൻ തുറാബ് ഇഖ്ഫാവും ബിഗുന്ന. സുക്കൂനുള്ള നൂനിന് ശേഷം ത അവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻ തുറാബ്. സുമ്മ മീമിന് ശദ് വന്നു മണിക്കണം. അവിടെ സുമ്മ എന്ന് സ മാറി സീനാവരുത്. സുമ്മ അല്ല സുമ്മ. മിൻ നുത്ഫ. മിൻ നുത്ഫ നൂന് സാക്കിനയ്ക്ക് ശേഷം നൂന് ഇദ്ഗാം കാമിൽ പൂർണ്ണമായിട്ടും അവിടെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. അതുപോലെ ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. അതാണ് മിൻ നുത്ഫ അല്ലെങ്കിൽ നുത്ഫത്താവും അർത്ഥം മാറും. നുത്ഫ അല്ല നുത്ഫ. നുത്ഫ ثم سواك رجلا. ഇവിടെയും സുമ്മ എന്ന് പറയരുത്. ثم ثم سواك رجلا. 38-ാമത്തെ ആയത്തിൽ لَكِنَّهُ وَاللَّهُ رَبِّي وَلَا أُشْرِكُ بِرَبِّي أَحَدًا. ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലാക്കിന്ന എന്നുള്ള പദം. പല ആളുകളും ലാക്കിന്നഹു വല്ലാഹു എന്ന് ഓതാറുണ്ട്. അവിടെ അലിഫിന് മുകളിൽ നിൽക്കുന്ന ആ സുക്കൂൻ, ആ ഒരു സീറോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടി ഓതുമ്പോൾ അതിനെ ഉച്ചരിക്കേണ്ടതില്ല. വഖഫിലാണ്, നിർത്തുമ്പോഴാണ് അതിനെ ആ അലിഫിനെ ഉച്ചരിക്കേണ്ടത്. ലാക്കിന്ന നിർത്തുകയാണെങ്കിൽ കൂട്ടി ഓതുമ്പോഴോ ലാക്കിന്നഹു വല്ലാ സൂറത്തുൽ കാഫിറൂനിൽ ചെയ്യുന്നത് പോലെ തന്നെ. വല അന അബിദും മാ അബത്തും അതേപോലെ തന്നെയാണ് ഇവിടെയും. നിർത്തുകയാണെങ്കിൽ അലിഫിനെ ഉച്ചരിക്കണം. ലാക്കിന്നഹു വല്ലാഹു റബ്ബി വല ഉശിരിക്കു മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ തുല്യമായിട്ട് നീട്ടണം. ഉശിരിക്കു എന്ന് ഷീനിനെ കൽക്കല ചെയ്യരുത്. ഉശിരിക്കു അല്ല ഉശ്രിക്കു. ഉശ്രിക്കു ബി റബ്ബി അഹദ. മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ് ബി റബ്ബി അഹദ. ഒന്നുകൂടെ നമുക്ക് ഈ ഭാഗങ്ങൾ ഓതാം.

സൂറത്തുൽ കഹ്ഫിലെ 36, 37, 38 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ പരമാവധി ഭംഗിയായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: മാഷാ, നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: റേഡിയോ ഖത്തമുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 21 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ 21 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അറിഫായ്.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു, അല്ലാഹു, ജഅലലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅലലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമ അലൈകൽ ബലാഉൽ മുബീൻ,
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മലായു ഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല. എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി ഹാഫിൽ ജാഫർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

ليجزي الله الصادقين بصدقهم ليجزي الله الصادقين بصدقهم

0: ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഒന്നാമത്തെ വചനം മുതൽ ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയും നന്നായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുക. പുതിയ ആയത്തുകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ മുമ്പ് പഠിച്ച ആയത്തുകളും സൂറത്തുകളും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുന്നതിനാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ. സുപ്രസിദ്ധ ഖാരിഗളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ ആറാഫ് 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്റൂദ്.